0: Yavaş. Benim.
1: Aa.
0: So beautiful.
1: He is very beautiful.

അച്ഛനും മകനും കൂടി പട്ടം പറത്തുകയായിരുന്നു. കാറ്റിൽ പട്ടം പാറിപ്പറക്കുന്നത് കണ്ടപ്പോൾ മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഏതൊരു പട്ടത്തെ കൂടുതൽ ഉയരത്തിൽ പറക്കുന്നതിൽ നിന്നും തടയുകയാണ്. നമുക്ക് ആ നൂൽ അറുത്തു മാറ്റാം. മകന്റെ നിർബന്ധപ്രകാരം അച്ഛൻ നൂൽ മുറിച്ചു വിട്ടു. ആദ്യം പട്ടം കുറച്ചുകൂടി മുകളിലേക്ക് ഉയർന്നുവെങ്കിലും നിമിഷങ്ങൾക്കകം നിയന്ത്രണം നഷ്ടപ്പെട്ട് താഴെ ഒരു മരക്കൊമ്പിൽ കുടുങ്ങി തകർന്നുപോയി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ആ നൂൽ പട്ടത്തെ തളച്ചിടുകയായിരുന്നില്ല, മറിച്ച് കാറ്റിനെ അതിജീവിച്ച് ഉയരെ പറക്കാൻ അതിനെ താങ്ങി നിർത്തുകയായിരുന്നു. ജീവിതത്തിലെ അച്ചടക്കവും ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ സ്വാതന്ത്ര്യം കെടുത്താനല്ല, മറിച്ച് വീഴ്ചകളില്ലാതെ കൂടുതൽ വലിയ വിജയങ്ങളിലേക്ക് പറന്നുവരാനും അവിടെ സുരക്ഷിതമായി നിലനിൽക്കാനും നിങ്ങളെ പ്രാപ്തരാക്കുന്ന ശക്തമായ ചരടുകളാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 5, കൊല്ലവർഷം 1201, മിഥുനം 21, ഞായറാഴ്ച.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഭാഗത്തിലെയും ആളുകൾ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കിയിരിക്കേണ്ടതുമായ വിവിധ വിഷയങ്ങൾ, പദ്ധതികൾ എന്നിവയെ കുറിച്ചറിയാം ചെറിയ വലിയ വർത്തമാനത്തിലൂടെ. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും രാവിലെ 7 മുതൽ 10 വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
1: ചെറിയ
2: വലിയ വർത്തമാനം.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: നമസ്കാരം, വെരി ഗുഡ് ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ചെറിയ വലിയ വർത്തമാനമാണ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ചെറിയ വലിയ വർത്തമാനവുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് വേറാരുമല്ല RJ അനുഷയാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു മനോഹരമായ സുപ്രഭാതം വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഐശ്വര്യമായിട്ട് നമ്മുടെ പ്രോഗ്രാം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ എന്തായാലും ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും ചർച്ച ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ ഇറക്കിയിട്ടുള്ള വിവിധ തരം സ്കീംസുകളെ പറ്റിയിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ ചെറിയ വലിയ വർത്തമാനവുമായിട്ട് 10 മണിവരെ ഉണ്ടാകും. കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോണ്ടസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ചെറിയ
1: വലിയ വർത്തമാനം
0: കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വലിയ വർത്തമാനമാണ്. വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പൊ ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടറിയാനായിട്ട് പോകുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വിവിധ സ്കീംസുകളെ പറ്റിയിട്ടാണ്. നമ്മുടെ സർക്കാരുകൾ ഒരുപടി മികച്ച പദ്ധതികളാണ് സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും ഒരുക്കിയിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാത്തത് കൊണ്ട് തന്നെ നമ്മളിൽ പല ആളുകളും അവ ഉപയോഗപ്പെടുത്താറില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പൊ എന്തായാലും പ്രധാനമായിട്ടും വന്നിരിക്കേണ്ട കുറച്ചധികം പദ്ധതികളെ പറ്റി കേട്ടിരുന്നാലോ. ആദ്യത്തേത് കുടുംബശ്രീയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ പെൺകരുത്ത് എന്ന് വേണമെങ്കിൽ ഈ ഒരു കുടുംബശ്രീയെ വിശേഷിപ്പിക്കാം. നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരൊറ്റ ആൻസർ മാത്രമേ ഉള്ളൂ, കുടുംബശ്രീ. കേവലം ഒരു സമ്പാദ്യ ഗ്രൂപ്പ് എന്നതിനപ്പുറമായിട്ട് സ്ത്രീകളെ സംരംഭകരാക്കാനും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനെ മുൻനിരയിലേക്ക്, സ്ത്രീകളിൽ പ്രധാനമായിട്ടും സ്ത്രീകളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരാനും ഈ ഒരു കുടുംബശ്രീ എന്ന് പറയുന്ന പദ്ധതിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്താന്ന് നോക്കുകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണവും അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമാർജനവും എന്നതാണ് ഉദ്ദേശം കേട്ടോ. മാത്രമല്ല ഒരുപാട് ആനുകൂല്യങ്ങൾ ഈ ഒരു കുടുംബശ്രീ വഴി ലഭിക്കുന്നുണ്ട്. അയൽക്കൂട്ടങ്ങൾ വഴി കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ നമുക്ക് ലഭിക്കും. അതുകൂടാതെ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്താനായിട്ടുള്ള സബ്സിഡികൾ ലഭിക്കും. പിന്നെ കൃഷി, ആനിമേഷൻ ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ മൈക്രോ സംരംഭങ്ങൾ തുടങ്ങാനായിട്ടുള്ള സാമ്പത്തിക സാങ്കേതികമായിട്ടുള്ള സഹായങ്ങളൊക്കെ ഇതുവഴി നമുക്ക് ലഭിക്കുന്നതാണ്. കുടുംബശ്രീ പോലെ തന്നെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സ്കീമാണ് പ്രധാൻ മന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത്. എനിക്കൊന്നും അധികം ആരും അങ്ങനെ കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്കീം തന്നെയായിരിക്കും അല്ലെ. അതായത് സ്വന്തമായിട്ടൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ചെറിയ കടയൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ കാണും അല്ലെ. സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ള മൈൻഡിലുള്ള ഒരുപാട് സ്ത്രീകൾ. അപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീകൾക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ ഒരു പ്രധാൻ മന്ത്രി മുദ്ര യോജന എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് മുദ്രാ ലോൺ എന്നും അറിയപ്പെടുന്നുണ്ട്. പുരുഷന്മാർക്കും ഇത് ലഭ്യമാണ് എങ്കിലും സ്ത്രീകൾക്കാണ് ഇതില് മുൻഗണന നൽകുന്നത് കേട്ടോ. പ്രത്യേകത എന്താന്ന് നോക്കുകയാണെങ്കിൽ ഇതിന് യാതൊരുവിധ ഈടും നമ്മൾ നൽകേണ്ടതില്ല, ബാങ്കിൽ നൽകേണ്ടതായിട്ട് വരുന്നില്ല. പിന്നെ ലോൺ വിഭാഗങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 50,000 രൂപ വരെയുള്ള ചെറുകിട ആവശ്യങ്ങൾക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ 50,000 to 5 lakh rupees വരെയും ലഭിക്കും. അതുകൂടാതെ 5 lakh rupees മുതൽ 10 lakh rupees വരെയും വലിയ രീതിയിലുള്ള ഒരു ലോൺ വിഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുകൂടാതെ മറ്റൊരു സ്കീമാണ് സ്റ്റാൻഡ് ആപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ എന്തായാലും കുടുംബശ്രീയെ പറ്റിയിട്ട് നമ്മളൊന്ന് കേട്ടറിഞ്ഞു, അതുപോലെ തന്നെ പ്രധാനമന്ത്രി മുദ്രാ യോജന എന്താണ് എന്നും ജസ്റ്റ് ഒന്ന് കേട്ടറിഞ്ഞു. അടുത്ത ഒരു സ്കീമാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. ബിസിനസ് രംഗത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഈ സ്ത്രീകൾക്കും അതുപോലെ തന്നെ മറ്റു വനിതാ സംരംഭകർക്കും വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു പദ്ധതിയാണ് കേട്ടോ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്നത്. പ്രത്യേകമായിട്ടും ഈ നിർമ്മാണ മേഖലയിലും അതായത് മാനുഫാക്ചറിംഗ് മേഖലയിലോ അല്ലെങ്കിൽ ഈ സർവീസ് മേഖലയിലോ ഒക്കെ പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഒരു സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിലൂടെ ലഭിക്കുന്ന ആനുകൂല്യം എങ്ങനെയാന്ന് നോക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ ബാങ്ക് വായ്പയായിട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ചെറിയ നിബന്ധനയുണ്ട് കേട്ടോ, അതായത് ഇപ്പൊ പങ്കാളിത്തത്തോടെയുള്ള ബിസിനസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കമ്പനിയുടെ 51% ഓഹരികളും സ്ത്രീകളുടെ പേരിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ പ്രധാനപ്പെട്ട നിബന്ധന എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്താന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ മറ്റൊരു സ്കീമാണ് മംഗല്യ പദ്ധതിയും അഭയ കിരണവും എന്ന് പറയുന്നത്. WCD കേരള സ്കീംസ്, നമ്മുടെ ഈ സാമൂഹ്യ നീതി വകുപ്പും അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പും നടപ്പിലാക്കുന്ന ഒരു ഹൃദ്യമായ പദ്ധതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കേട്ടോ. രണ്ട് ഹൃദ്യമായ പദ്ധതികളെ കൂടി ഓർമ്മിപ്പിക്കുക ഈ ഒരു പ്രോഗ്രാമിലൂടെ. അപ്പോൾ ഒന്ന് മംഗല്യ പദ്ധതിയാണ്, അതായത് ഈ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകളുടെ പുനർവിവാഹം അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്ന സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് ആക്ച്വലി മംഗല്യ പദ്ധതി എന്ന് പറയുന്നത്. ഇനി അഭയകിരണം എന്താന്ന് നോക്കുകയാണെങ്കിൽ ഈ നിരാലംബരായിട്ടുള്ള വിധവകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് അഭയം നൽകുന്ന ബന്ധുക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് അഭയകിരണം പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ ശരിക്കും ചുരുക്കി പറയുകയാണെങ്കിൽ ഇതാണ് പ്രധാനപ്പെട്ട 4 സ്കീംസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഈ സ്വപ്നങ്ങൾ കാണാൻ മാത്രമല്ലല്ലോ, അത് നേടിയെടുക്കാൻ നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു സ്കീംസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമുക്ക് മുന്നിൽ ഒരുപാട് വഴികളാണ് ആക്ച്വലി ഈ ഒരു പദ്ധതിയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഈ പദ്ധതിയെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയും കേട്ടറിയാൻ നമുക്ക് ഈ ഒരു ചെറിയ വലിയ വർത്തമാനം എന്ന പ്രോഗ്രാമിലൂടെ ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3-ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ FM 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു FIFA ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഓണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Lego. Lego. Lego.
1: Ashraya FM 90, Nadinoppam, Nattarkoppam. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
4: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
5: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
3: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
5: വൈഎസ് ഉള്ളപ്പോൾ വൈവറി.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ചെറിയ
1: വലിയ വർത്തമാനം
0: ചെറിയ വലിയ വർത്തമാനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർജെ അനൂഷ. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട വിവിധ സ്കീംസുകളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അതിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ആദ്യമേ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന സ്കീം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ കുടുംബശ്രീ ആണല്ലേ. അപ്പം നമ്മൾ അടുത്തായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാൻ പോകുന്നതും ഈ ഒരു കുടുംബശ്രീയെ പറ്റിയിട്ടാണ്. ആക്ച്വലി കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്കല്ല ബാക്കിയുള്ളവർക്ക്, പുരുഷന്മാർക്ക് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സ്കീമാണെന്ന് വേണമെങ്കിൽ പറയാല്ലേ. എല്ലാവരും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിൽ കണ്ടു കാണുന്ന ഒരു സ്കീം തന്നെയായിരിക്കും കുടുംബശ്രീ എന്ന് പറയുന്നത്. പക്ഷേ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് മാറുന്നതായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ അമ്മമാരും സഹോദരിമാരും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാല്ലേ. വെറും ഒരു സമ്പാദ്യ ഗ്രൂപ്പ് എന്നതിനപ്പുറമായിട്ട് ലോകത്ത് തന്നെ മാതൃകയായിട്ടുള്ള ഈ ഒരു പെൺകൂട്ടായ്മയുടെ വിശേഷങ്ങളാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ഒരു കുടുംബശ്രീ ആക്ച്വലി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല കേട്ടോ. ഇതിനൊരു വലിയ ചരിത്രമുണ്ട്. അതായത് 1998 മെയ് 17-ാം തീയതി അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി ആണ് മലപ്പുറത്ത് വെച്ചിട്ട് കുടുംബശ്രീ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. ദാരിദ്ര്യം തുടച്ചു നീക്കുക, അതുപോലെ തന്നെ സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ആക്ച്വലി ആ ഒരു വർഷം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. കാരണം 1998 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളൊക്കെ മുൻനിരയിലേക്ക് വരാനായിട്ട് മടിക്കുന്ന അല്ലെങ്കിൽ പേടിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ ആ ഒരു സമയത്ത് അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക, മുൻനിരയിലേക്ക് കൊണ്ടുവരിക, സ്വയം പര്യാപ്തരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഒരു സ്കീമായിരുന്നു ഈ ഒരു കുടുംബശ്രീ എന്ന് പറയുന്നത്. പറഞ്ഞു വരികയാണെങ്കിൽ തുടക്കത്തിൽ വെറും ഈ നാണയത്തുട്ടുകളൊക്കെ മാറ്റിവെച്ച് തുടങ്ങിയിട്ടുള്ള ഒരു കൊച്ചു പ്രസ്ഥാനമാണ് എന്ന് വേണമെങ്കിലും പറയാം. എന്നാൽ ഇന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ തന്നെ 46 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകളുടെ വലിയൊരു കൂട്ടായ്മ നെറ്റ്വർക്കായിട്ട് വളർന്നു കഴിഞ്ഞിരിക്കുന്ന

ഉണ്ടാവുമല്ലോ. അപ്പൊ അതാണ് സംഭവം. മറ്റു ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റിയാണ്, അതായത് ADS എന്ന് പറയും. ഒരു വാർഡിലെ എല്ലാ അയൽക്കൂട്ടങ്ങളും ചേരുന്നതാണ് ആക്ച്വലി ADS എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെയുള്ള ഒരു ഗ്രൂപ്പാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതിനെ CDS എന്നാണ് പറയുന്നത്. ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തലത്തിലുള്ള എല്ലാ വാർഡുകളുടെയും കൂട്ടായ്മയാണ് ഈ ഒരു CDS എന്ന് പറയുന്നത്. ആക്ച്വലി ഇതാണ് കുടുംബശ്രീയുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി കുടുംബശ്രീ ഇന്ന് ആക്ച്വലി വെറും ഒരു വായ്പ കൊടുക്കൽ കേന്ദ്രം മാത്രമല്ല കേട്ടോ. കുടുംബശ്രീ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വായ്പ എടുക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രം എന്ന് തന്നെയായിരിക്കും. ആക്ച്വലി അങ്ങനെയല്ല, കേരളത്തിലെ സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ ഒരു പ്രധാന എഞ്ചിൻ എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കുടുംബശ്രീയെ പറ്റി കേട്ടറിയാനുണ്ട്. ഒരു കുട്ടി ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഫ്രോസൺ ഫുഡുകൾ തേടി

0: അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ.

0: വലിയ വർത്തമാനം.
1: യെസ്, അപ്പോൾ കുടുംബശ്രീയെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ ഒരു പ്രധാന എഞ്ചിനാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കുടുംബശ്രീയുടെ പ്രധാന കൈവഴികൾ എന്തൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടാലോ. ആദ്യം തന്നെ കുടുംബശ്രീയുടെ ഹോട്ടലുകളും ജനകീയ ഹോട്ടലുകളുമാണ് എടുത്തു പറയാനുള്ളത്. അതായത് നമുക്കറിയാം, മെയിൻ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെയും കുടുംബശ്രീയുടെ ഹോട്ടലുകളും ജനകീയ ഹോട്ടലുകളും ഒക്കെ നല്ല വിപുലമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. തകൃതിയായിട്ട് തന്നെ അവരുടെ കച്ചവടമൊക്കെ നടക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഈ വിഷരഹിതമായിട്ടുള്ള നല്ല നാടനൂണ് വളരെ കുറഞ്ഞ വിലയ്ക്ക് നൽകിയിട്ട് നമ്മുടെ കേരളത്തിന്റെ തന്നെ വിശപ്പ് അകറ്റുന്ന ഒരു പെൺപടയുടെ ഒരു കൂട്ടമാണ് ഈ കുടുംബശ്രീ ഹോട്ടലുകളും ജനകീയ ഹോട്ടലുകളും എന്ന് വേണമെങ്കിൽ പറയാല്ലേ. അതുപോലെ തന്നെ മാതൃകാ കൃഷി രീതി, ഈ പാട്ടത്തിനെടുത്ത ഭൂമിയിലും തരിശു ഭൂമിയിലും ഗ്രൂപ്പുകളായിട്ട് ചേർന്നിട്ട് സ്ത്രീകൾ നടത്തുന്ന ജൈവ കൃഷി രീതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൈവഴിയാണ് ബഡ് സ്കൂളുകൾ എന്ന് പറയുന്നത്. അതായത് ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുടുംബശ്രീ നേരിട്ട് നടത്തുന്ന ഒരു സ്പെഷ്യൽ സ്കൂളാണ് ഈ ഒരു ബഡ് സ്കൂൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അമൃതം പൊടി, വീട്ടിലൊക്കെ കൊച്ചുകുട്ടികൾ, അംഗനവാടിയിൽ പോകുന്ന കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടുകാർക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അമൃതം പൊടി എന്താണെന്നല്ലേ. നമ്മുടെ അംഗൻവാടികളിലെ കുട്ടികൾക്ക് നൽകുന്ന പോഷകാഹാര പൊടിയാണ് അമൃതം പൊടി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പൊടി, പോഷകാഹാര പൊടി നിർമ്മിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ടും കുടുംബശ്രീ യൂണിറ്റുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ടൂറിസം ആൻഡ് കഫേകൾ, ഈ കുടുംബശ്രീ പ്രീമിയം കഫേകളും ടൂറിസം ഗൈഡുകളായിട്ടും ഇന്ന് സ്ത്രീകളെ തിളങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട കുടുംബശ്രീയുടെ കൈവഴികളാണ് എന്നുണ്ടെങ്കിലും പറയാം. ഇനി ആധുനിക കാലത്തെ ഒരു കുടുംബശ്രീ, ന്യൂജെൻ കുടുംബശ്രീയെ പറ്റി പറയുകയാണെങ്കിൽ കുടുംബശ്രീ മാറിയിട്ടുണ്ട്, കാലത്തിനനുസരിച്ച് മാറണമെന്നാണല്ലോ. അപ്പൊ നമ്മുടെ കുടുംബശ്രീയും ആ ഒരു കാര്യം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഇന്ന് ഡിജിറ്റൽ യുഗത്തിലും കുടുംബശ്രീ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഷീ ടാക്സി എന്ന് പറയുന്നത്. സ്ത്രീകൾക്കായിട്ട് സ്ത്രീകളെ ഓടിക്കുന്ന ടാക്സി സർവീസ് ആണ് ഷീ ടാക്സി എന്ന് പറയുന്നത്. പിന്നെ കുടുംബശ്രീ ബസാറുകൾ, അതായത് അവരവർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഓൺലൈനായിട്ട് വിൽക്കാനുള്ള ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമാണ് കുടുംബശ്രീ ബസാർ എന്ന് പറയുന്നത്. മറ്റൊന്ന് ടെക്നോ വേൾഡ് ആണ്. അതായത് ഐ ടി രംഗത്തും ഡാറ്റ എൻട്രി മേഖലയിലും ഒക്കെ കുടുംബശ്രീയുടെ ഐ ടി യൂണിറ്റുകൾ ഇന്ന് വിജയകരമായിട്ട് തന്നെ പ്രവർത്തിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബശ്രീയും ന്യൂജൻ അനുസരിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ജനറേഷൻ അനുസരിച്ച് എത്രത്തോളം മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമല്ലേ. ഈ അടുക്കളയിലെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി പോകുമായിരുന്ന ഒരു വലിയ ജനവിഭാഗത്തെയാണ് കേട്ടോ കുടുംബശ്രീ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്തിയിരിക്കുന്നത്. ഇന്നും ബാങ്കുകളോട് വിലപേശാനും സ്വന്തമായിട്ട് ബിസിനസ് സാമ്രാജ്യങ്ങളൊക്കെ കെട്ടിപ്പടുക്കാനും നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഈ ഒരു ഒറ്റ നാമം മാത്രമേ ഉള്ളൂ, കുടുംബശ്രീ എന്നുള്ളത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലും കാണും ഒരു കുടുംബശ്രീ എങ്കിലേ, അവരെ ഓർത്ത് ശരിക്കും പറഞ്ഞാലും നമ്മൾ അഭിമാനിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് പൊതുവെ പറഞ്ഞിങ്ങനെ കേൾക്കാറുണ്ടല്ലേ പരദൂഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടമാണെന്നുള്ളത്. ആക്ച്വലി അങ്ങനെയൊന്നും അല്ല, ആ ഒരു രീതിയിലേ നമ്മൾ കാണേണ്ടതില്ല. എത്ര വലിയ കാര്യങ്ങളാണ് ഈ ഒരു കുടുംബശ്രീയിലൂടെ നടക്കുന്നത് എന്നുള്ളത് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണത്തില്ലേ. എന്തായാലും ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയാം. ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
7: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
8: യപ്പടി.

0: ചെറിയ
1: വലിയ വർത്തമാനം
0: കേട്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ വലിയ വർത്തമാനമാണ് വിത്ത് മീ ആർ ജെ അനൂഷ. അപ്പോൾ നമ്മൾ വുമൺസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം സ്കീംസിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് കുടുംബശ്രീയെ പറ്റിയിട്ടായിരുന്നു. അടുത്തതായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈടില്ലാത്ത വായ്പയായിട്ടുള്ള മുദ്രാ ലോണിനെ പറ്റിയിട്ടാണ് കേൾക്കാൻ പോകുന്നത്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒന്ന് വലുതാക്കണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവർ നമ്മളിൽ ആരും ഉണ്ടാകത്തില്ലല്ലോ. ബിസിനസ് ചെയ്യുന്നവർക്കായിരിക്കും ഒരു ആഗ്രഹം ഉണ്ടാവുക. പക്ഷെ പലരുടെയും വഴി മുടക്കുന്നത് ഒന്നേ ഉള്ളൂ, കയ്യിൽ കാശില്ല എന്നുള്ള ഒരു കാര്യം. ബാങ്കിൽ പോയാലോ പണയം വെക്കാനായിട്ട് എന്തെങ്കിലും തരണം എന്ന് പറയും. എന്നാൽ കേട്ടോളൂ, പണയം വെക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എങ്കിലും നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ ലോൺ തരാനായിട്ടൊരു സർക്കാർ പദ്ധതിയുണ്ട്. അതാണ് പ്രധാൻ മന്ത്രി മുദ്രാ യോജന, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുന്ന മുദ്രാ ലോൺ എന്ന് പറയുന്നത്. ഇതിന്റെ വിശേഷങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊളാട്രൽ ഫ്രീ ആണ്. അതായത് ഗ്യാരണ്ടി ആയിട്ട് സ്വർണമോ നമ്മൾ വസ്തുവിന്റെ ആധാരമോ ഒന്നും ബാങ്കിൽ നൽകേണ്ട ആവശ്യം വരുന്നില്ല. ചെറുകിട കച്ചവടക്കാര് അല്ലെങ്കിൽ തയ്യൽക്കട നടത്തുന്നവര്, ഇനി ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവര് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവര്, ഇവർക്കെല്ലാം ഈ ഒരു ലോൺ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇതില് സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ട് മുൻഗണനയുണ്ട് കേട്ടോ. മുദ്രാ ലോൺ പ്രധാനമായിട്ടും 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന്, നിങ്ങളുടെ ബിസിനസിന്റെ വലിപ്പം അനുസരിച്ച് ഇതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആദ്യത്തേത് ശിശു ലോൺ എന്ന് പറയും കേട്ടോ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ശിശു ലോൺ. ഒരു ചെറിയ തയ്യൽ മെഷീൻ വാങ്ങാനോ അല്ലെങ്കിൽ ചെറിയൊരു പെട്ടിക്കടയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് 50,000 രൂപ വരെ ഈ ഒരു വിഭാഗത്തിൽ നിന്നും ലോണായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു കാറ്റഗറിയാണ് കിഷോർ ലോൺ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, അതൊന്ന് കുറച്ചുകൂടി വികസിപ്പിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ പലർക്കും വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ലോണാണ് കിഷോർ ലോൺ എന്ന് പറയുന്നത്. പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അല്ലെങ്കിൽ 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള വിപുലീകരണങ്ങളൊക്കെ നടത്താനായിട്ട് ഈ ഒരു ലോൺ ചൂസ് ചെയ്യാവുന്നതാണ്. മറ്റൊന്നാണ് തരുൺ ലോൺ എന്ന് പറയുന്നത്. അതായത് ഇനി നല്ല രീതിയിൽ ഓടുന്ന ബിസിനസ് വലിയ തോതിലേക്ക് മാറ്റാനായിട്ട് ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ 5 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ ഈ ഒരു കാറ്റഗറിയിൽ ലോൺ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതാണ് തരുൺ ലോൺ എന്ന് പറയുന്നത്. അപ്പൊ 3 കാറ്റഗറിയാണ് വരുന്നത്. ആദ്യത്തേത് ശിശു ലോൺ എന്ന് പറയും, മറ്റൊന്ന് കിഷോർ ലോൺ, അടുത്തത് തരുൺ ലോൺ. അപ്പൊ ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാൻ നോക്കുകയാണെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള പൊതുമേഖലാ ബാങ്കുകളോ അല്ലെങ്കിൽ ഗ്രാമീണ ബാങ്കുകളോ അല്ലെങ്കിൽ സ്വകാര്യ ബാങ്കുകളോ വഴി നമുക്ക് മുദ്രാ ലോണിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പക്കൽ ബിസിനസ് പ്ലാൻ എന്താണോ അതും പിന്നെ തിരിച്ചറിയൽ രേഖകൾ, അതായത് ഇപ്പോൾ ആധാറോ പാൻ കാർഡോ ആയിക്കോട്ടെ, അതുകൂടാതെ അഡ്രസ് പ്രൂഫ്, ബിസിനസ് ചെയ്യുന്ന സ്ഥലത്തിന്റെ വിവരങ്ങൾ, ഇവയൊക്കെ സഹിതം ബാങ്കിനെ സമീപിച്ചാൽ മതിയാകും. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഉദ്യാമി മിത്ര എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി മടിച്ചു നിൽക്കേണ്ട, നിങ്ങളുടെ മനസ്സിൽ നല്ലൊരു കൊച്ചു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അതൊന്ന് പൊടി തട്ടിയെടുത്തോളൂ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. നമ്മുടെ സർക്കാർ നമ്മുടെ ഒപ്പമുണ്ട്. അപ്പോൾ എന്തായാലും ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. സ്റ്റേ ട്യൂൺഡ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: You are listening to Ashraya FM 90. Naadinoppam naattarkoppam.
1: Pere Pardons Golden Diamonds. Manufacturers and wholesalers. Nedumangad, Neyattankara, Kottarakkara, Karunagappally.
2: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
7: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
8: You are listening to Ashraya FM 90, Naadinoppam Naattarkoppam.
9: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
10: വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
9: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: വലിയ വർത്തമാനം.
1: യെസ്, അപ്പൊ മുദ്രാ ലോണിനെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. മുദ്രാ ലോണിന്റെ പരിധി വലിയ തോതിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 10 ലക്ഷം രൂപ വരെ മാത്രമായിരുന്നു മുദ്രാ ലോൺ പരിധി ഉണ്ടായിരുന്നത്. എന്നാൽ സർക്കാർ ഇപ്പോൾ 20 ലക്ഷം രൂപയായിട്ട് അത് ഉയർത്തിയിട്ടുണ്ട്. ഇതിനായിട്ട് തരുൺ പ്ലസ് എന്ന ഒരു പുതിയ കാറ്റഗറി കൂടി ഇതിൽ സർക്കാർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ശിശു ലോൺ, അതുപോലെ തന്നെ കിഷോർ ലോൺ, പിന്നെ തരുൺ ലോൺ, അതിന്റെ ഒപ്പം തന്നെ തരുൺ പ്ലസ് എന്ന ഒരു കാറ്റഗറി കൂടി ആഡായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് മുൻപിപ്പോ തരുൺ ലോണൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് തിരിച്ചടച്ചവർക്ക് ഇനി ബിസിനസ് വലിയ രീതിയിലേക്ക് വിപുലീകരിക്കാൻ, വികസിപ്പിക്കാൻ, ഡെവലപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു 20 ലക്ഷത്തിന്റെ തരുൺ പ്ലസ് എന്ന ലോൺ കൂടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മുദ്രാ ലോണിനെ പറ്റി പറയുമ്പോൾ മുദ്രാ കാർഡിനെ പറ്റി നമ്മൾ കേട്ടറിയണമല്ലോ. അതായത് മുദ്രാ കാർഡ് എന്താന്ന് വെക്കുകയാണെങ്കിൽ ഒരു ATM കാർഡ് പോലെ ബിസിനസ്സുകാർക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി ഇതൊരു റൂപേ ഡെബിറ്റ് കാർഡാണ്. ബിസിനസ്സിലേക്ക് പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യങ്ങൾക്കോ ഈ ഒരു കാർഡിൽ നിന്ന് നമുക്ക് പണമെടുക്കാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടും ഈ ഒരു മുദ്രാ കാർഡ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ നോക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പണത്തിന് പലിശ, അതായത് നമ്മൾ എടുക്കുന്ന പണത്തിന്റെ ആ ഒരു പലിശ മാത്രം നമുക്ക് നൽകിയാൽ മതിയാകും. കയ്യില് പണം വരുമ്പോൾ നമുക്കത് തിരിച്ചടക്കുകയും ചെയ്യാം. ഇത് പലിശ ഭാരം കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും കേട്ടോ. ഇനി മുദ്രാ ലോൺ വെറും കടകൾക്കോ അല്ലെങ്കിൽ ഫാക്ടറികൾക്കോ മാത്രമല്ല ലഭിക്കുന്നത്, കൃഷിയോടനുബന്ധിച്ചുള്ള ഈ സ്വയം തൊഴിലുകൾക്കും ഇത് ലഭിക്കുന്നതാണ് കേട്ടോ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോഴി വളർത്തൽ അല്ലെങ്കിൽ ക്ഷീരോത്പാദനം, പശു വളർത്തൽ, തേനീച്ച വളർത്തൽ, മത്സ്യ വളർത്തൽ, ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾ, അപ്പോൾ ഇതുപോലുള്ള സ്വയം തൊഴിലുകൾ ചെയ്യാനായിട്ട് നമുക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്നതായിരിക്കും. ആദ്യഘട്ടമായിട്ടുള്ള ശിശു ലോണുകൾക്ക് ബാങ്കുകൾ യാതൊരുവിധ പ്രോസസിംഗ് ചാർജുകളും ഈടാക്കാൻ പാടുള്ളതല്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകൾ എടുക്കാൻ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വ്യാജന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മുദ്രാ ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞു വരുന്ന ഏജന്റുമാർ ഉണ്ടാകും. അപ്പോൾ അവർക്ക് പണം കൊടുക്കാതിരിക്കുക. ഇതിനായിട്ട് സർക്കാർ പ്രത്യേക ഏജന്റുമാരെ ഒന്നും വെച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഓർക്കുക. അതുപോലെ തന്നെ ഈ പദ്ധതി വഴി രാജ്യത്ത് വിതരണം ചെയ്ത ലോണുകളിൽ വലിയൊരു ശതമാനവും ലഭിച്ചിരിക്കുന്നത് വനിതാ സംരംഭകർക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ലോൺ പരിധി 10 ലക്ഷത്തിൽ നിന്നും 20 ലക്ഷമായിട്ട് ഉയർത്തിയ വിവരമൊക്കെ അറിഞ്ഞല്ലപ്പോ ഇനി കോഴി വളർത്തലോ ഡയറി ഫാമോ ഒക്കെ നടത്താനായിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ബാങ്കിലേക്ക് നടക്കാൻ കേട്ടോ. ബാങ്കിൽ പോകാതെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ ജൻ സമർത്ഥ അല്ലെങ്കിൽ ഉദ്യാമി മിത്ര പോർട്ടലുകളും ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ വലിയ വർത്തമാനത്തിൽ ഒരു ചെറിയ ബ്രേക്കാണ്. സ്റ്റേഡിയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം Pirepadans Golden Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
1: Aarogyapoornamaya Jeevithathinu Ini Vishwasthamaya Maattam Kollam Edakkadulla Glory's Food Kudumbashree Unit Avadhirippikkunnu Glory's Multigrain Oats 22 il param dhanyangalude poshakangalumayi prameham niyanthrikkan diabetic oatsum oppam kuttikalkku mudirnavarkkumayi multigrain sweet oatsum
2: Glory's Foods Enjoy glorious experience Edakkad Kollam ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര ഭാവന എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ
3: വിശാൽ ഓപ്റ്റിക്കൽസ് മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര

0: ചെറിയ
1: വലിയ വർത്തമാനം.
0: വെൽക്കം ബാക്ക് ടു ചെറിയ വലിയ വർത്തമാനം. കൂടെയുള്ളത് ആർജി അനൂഷയാണ്. വലിയ ബിസിനസ് സ്വപ്നങ്ങളുള്ള വനിതകളെയും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച വിപ്ലവകരമായിട്ടുള്ളൊരു പദ്ധതിയെ പറ്റിയിട്ടാണ് അടുത്തായിട്ട് കേൾക്കാൻ പോകുന്നത്. അതിന്റെ പേരാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ. നമ്മൾ പലപ്പോഴും ചെറിയ ബിസിനസ്സുകളെ കുറിച്ച് സംസാരിക്കാറുണ്ടല്ലേ, അതുപോലെ ലക്ഷങ്ങൾ ലോൺ കിട്ടുന്ന വഴികളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കോടികൾ മൂലധനം വേണ്ട വലിയൊരു ഫാക്ടറിയോ അല്ലെങ്കിൽ ഒരു വലിയ സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര ട്രേഡിംഗ് ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിലൊരു സാധാരണ സ്ത്രീ വിചാരിച്ചാൽ സാധിക്കുമോ? പലരും നടക്കില്ല എന്നായിരിക്കും പറയാനായിട്ട് പോകുന്നത്. എന്നാൽ സർക്കാർ പറയുന്നു അത് നടക്കുമെന്നാണ്, ഞങ്ങൾ കൂടെയുണ്ടെന്നാണ്. വലിയ സ്വപ്നങ്ങൾ കാണുന്ന വനിതകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യം ഒരുക്കിയിട്ടുള്ള ഒരു സുവർണാവസരമാണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്റ്റാൻഡപ്പ് ഇന്ത്യ പദ്ധതിയെ പറ്റിയിട്ടാണ് നമ്മളിത് ഡീറ്റെയിലായിട്ട് അടുത്തായി കേൾക്കാൻ പോകുന്നത്. സമൂഹത്തിൽ ബിസിനസ് രംഗത്ത് വലിയ പങ്കാളിത്തം ഇല്ലാത്ത രണ്ട് വിഭാഗങ്ങൾ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. അതായത് മെയിനായിട്ടും ഈ വനിതാ സംരംഭകർ, എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകൾ, അതുകൂടാതെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ പെട്ടവർ, SC ST വിഭാഗത്തിൽ വന്നവർ, രാജ്യത്തെ ഓരോ ഷെഡ്യൂൾഡ് ബാങ്ക് ശാഖയും തങ്ങളുടെ പരിധിയിൽ വരുന്ന കുറഞ്ഞത് ഒരു വനിതയെങ്കിലും, ഒരു SC ST സംരംഭകനെങ്കിലും ഈ ലോൺ നൽകിയിരിക്കണം എന്നുള്ളതാണ് നിയമം. അതായത് ബാങ്കുകൾ നിങ്ങളുടെ അടുത്തേക്ക് അവസരങ്ങളുമായിട്ട് വരുന്നു എന്നാണ് ഇതിനർത്ഥം കേട്ടോ. ഇനി തുക എത്രയാന്ന് കേൾക്കണ്ടേ? ചെറിയ തുകയൊന്നുമല്ല, 10 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെയാണ് ഈ ഒരു പദ്ധതിയിലൂടെ വായ്പയായിട്ട് ലഭിക്കുന്നത്. അപ്പൊ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റിന്റെ ചെലവില് വലിയൊരു പങ്ക് ബാങ്ക് വായ്പയായിട്ട് നമുക്ക് തരുന്നതായിരിക്കും. ബാങ്ക് തുക മാത്രം നിങ്ങൾ കണ്ടെത്തിയാൽ മതിയാവും. കേൾക്കാൻ ആക്ച്വലി നല്ല രസമുണ്ട്. എന്നാലും ഇതിന് ചില പ്രധാന നിബന്ധനകൾ കൂടിയുണ്ട് കേട്ടോ. അതിലൊന്നാണ് ഗ്രീൻ ഫീൽഡ് പ്രോജക്ട് എന്ന് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നിങ്ങൾ തുടങ്ങാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ആദ്യത്തെ സംരംഭമായിരിക്കണം എന്നുള്ളതാണ്. നിലവിലുള്ള ബിസിനസ് വികസിപ്പിക്കാനായിട്ട് ആക്ച്വലി ഈ ഒരു ലോൺ നമുക്ക് ലഭിക്കത്തില്ല. അതുപോലെ പുതിയതായിട്ട് തുടങ്ങുന്ന ഫാക്ടറി, സർവീസ് സെന്റർ, വലിയ കടകൾ, ഇവയ്ക്കൊക്കെ മാത്രമേ ഈ ഒരു എമൗണ്ട് ലഭിക്കത്തുള്ളൂ. പിന്നെ അപേക്ഷിക്കുന്ന പ്രായം 18 വയസ്സിന് മുകളിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു പാർട്ട്ണർഷിപ്പ് കൂടി വേണം. അതായത് 2-3 പേർ ചേർന്നിട്ടാണ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ 51% ഓഹരികളും വനിതകളുടെയോ അല്ലെങ്കിൽ SC ST വ്യക്തിയുടെയോ പേരിലായിരിക്കണം എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ വരുന്നുണ്ട്. അപ്പോ ഇത് മൂന്നുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ്സ് എന്ന് പറയുന്നത്. ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി കേട്ടറിയാം. ഒരു ചെറിയ ബ്രേക്ക് ആണ്, സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സ് ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
7: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
8: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
9: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
10: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
11: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
12: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
11: മ്യൂസിക് മഫാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മണി മുതൽ 9 മണി വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ 12 മണി വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ചെറിയാ
1: വലിയ വർത്തമാനം.
0: Once again, welcome back to ചെറിയ വലിയ വർത്തമാനം with me RJ അനുഷ. അപ്പോ സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന സ്കീമിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇത്രയും വലിയ തുക ആയതുകൊണ്ട് തിരിച്ചടയ്ക്കാനായിട്ട് ഓടിക്കിതക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടി നമുക്കുണ്ടാകും. കാരണം 10 ലക്ഷം രൂപ മുതൽ 1 കോടി വരെ നമുക്ക് വായ്പയായിട്ട് എടുക്കാം. എന്നാൽ 7 വർഷമാണ് ലോൺ തിരിച്ചടയ്ക്കാനുള്ള കാലാവധി. ഇതിനു പുറമെ നമ്മുടെ ബിസിനസ് പച്ചപിടിച്ചു വരാനായിട്ട് 18 മാസം വരെയുള്ള മൊറട്ടോറിയം കാലയളവും ബാങ്കുകൾ അനുവദിക്കുന്നുണ്ട്. പലിശ നിരക്കാകട്ടെ ആ ബാങ്കിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞ നിരക്കുമായിരിക്കും കേട്ടോ. അപ്പൊ വലിയ സ്വപ്നങ്ങളുള്ള ആളുകളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് എങ്കിലും മടിച്ചൊന്നും നിൽക്കേണ്ട. കൃത്യമായിട്ടൊരു ബിസിനസ് പ്ലാൻ തയ്യാറാക്കി നിങ്ങളുടെ അടുത്ത ആ ഒരു പൊതുമേഖലാ ബാങ്കുകളിലേക്കോ അല്ലെങ്കിൽ സർക്കാരിന്റെ സ്റ്റാർട്ടപ്പ് മിത്ര പോർട്ടൽ വഴിയോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വീട്ടിലെ അടുക്കളയിൽ ഒതുങ്ങേണ്ടതല്ല നമ്മൾ സ്ത്രീകളുടെ കഴിവല്ലേ. നാളത്തെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ അധിപയാകാനായിട്ട് ഇങ്ങനെ നമ്മളിൽ പലർക്കും സാധ്യമാകട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചെറിയ വലിയ വർത്തമാനത്തിലൂടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കീംസുകളെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഇന്നത്തേക്ക് ചെറിയ വലിയ വർത്തമാനം വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ വരാനുണ്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൌൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: FM.
1: Music 맛밭.
2: Hi, hello, good morning and welcome to Music Mabaz with me, RJ Ilkuti. പുതു പുത്തൻ പാട്ടുകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെറും 20 മണിക്കൂർ കൊണ്ട് ഫുൾ ഷൂട്ടിംഗ് തീർത്ത് ഇപ്പോൾ വൈറലായിട്ട് മാറിയിട്ടുള്ള ഒരു പാട്ടിനെ പറ്റിയാണ് നമ്മൾ ആദ്യം തന്നെ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു പാട്ട് പുതിയൊരു പാട്ടല്ല, കുറച്ച് നാളുകൾക്ക് മുന്നേ റിലീസ് ചെയ്ത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പാട്ടായിട്ട് മാറി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് പ്ലേലിസ്റ്റില് ഇടം നേടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടാണ്. പക്ഷേ ഇപ്പോ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിട്ട് ഈ പാട്ട് റിലീസ് ചെയ്തപ്പോ പണ്ടത്തേലും ഒരു അക്സെപ്റ്റൻസ് ആണ് ഇപ്പോ ഈ പാട്ടിന് കിട്ടിയിരിക്കുന്നത്. ഏത് പാട്ടാണെന്ന് ചോദിച്ചാൽ ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് കല്യാണി. യെസ്, വെറും 20 മണിക്കൂറേ വേണ്ടി വന്നിട്ടുള്ളൂ ഈ ഒരു സൂപ്പർ ഡ്യൂപ്പർ ഫാന്റാസ്റ്റിക് പാട്ട് ഫുള്ള് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട്. അതിന് വലിയൊരു കയ്യടി സെയിൻ മീഡിയയ്ക്ക് നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. യെസ്, കേരളാസ് വൈറൽ

ബ്രെത്ത് ടേക്കിംഗ് വിഷ്വൽസുമായിട്ടാണ് കല്യാണി എന്നുള്ള പാട്ട് തിരിച്ചു വന്നിട്ടുള്ളത്. പക്ഷേ ഈ അപ്ഗ്രേഡ് ഈ വിഷ്വൽസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല കേട്ടോ. ശ്രേയ ഘോഷാല് ഒരു പുതിയ ചാം തന്നെ ഈ ഒരു പാട്ടിന് കൊണ്ടുവന്നിട്ടുണ്ട് ത്രൂ ഹർ വോക്കൽസ്. അത് മാത്രമല്ല, സാനിയ അയ്യപ്പൻ മാച്ചസ് ദാറ്റ് മാച്ച് വിത്ത് ഹർ സ്ക്രീൻ പ്രസൻസ്. എസ്, കല്യാണി എന്ന് പറയുന്ന ഈ ഒരു പാട്ടില് നമ്മുടെ സാനിയ അയ്യപ്പന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർഫോമൻസും നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടാണ് ഈ ഒരു അപ്ഗ്രേഡഡ് കല്യാണി പാട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ ട്രെൻഡിങ് ചാർട്ടിലെ ഫോർത്ത് പൊസിഷനിലാണ് ഈ ഒരു പാട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. 54 സുഹാസ് മൊയ്തീൻ, പുൽകിത് ശർമ്മ എന്നിവരൊക്കെ കൂടി ചേർന്ന് എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ് കല്യാണി എന്നുള്ളത്. ഈ പാട്ട് ഫസ്റ്റ് റിലീസ് ചെയ്ത സമയത്ത് തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രത്യേകതയുള്ള ഒരു കോമ്പോസിഷൻ ആയിരുന്നു ഈ ഒരു പാട്ടിന്റെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ഈ ഒരു പാട്ടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോഴത്തെ ഈ ഒരു അപ്ഗ്രേഡഡ് വേർഷനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെയാണ് കുട്ടികളുടെ ഇടയിൽ മാത്രമല്ല എല്ലാ മ്യൂസിക് ലവേഴ്സിന്റെ ഇടയിലും ഒരു ഇഷ്ടം നേടിയെടുത്തിരിക്കുന്നത്. സോ വിതൗട്ട് എനി ഫർദർ അഡോ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90.9 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ.
7: Did you make this?

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Yes, we are back on Music Mapal with me, RJ. Likuti, oru beautiful aayittulla Tamil paattaanu nammal kelkkanayittu povunnathu from the movie Idayam Murali.
1: Music Mapal.
0: കാട്ടഴകിന്നാണ് കേട്ടോ ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. തമൻ സാര മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. വിവേക് ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. അഥർവ കായിഡു എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന ഒരു സിനിമയാണ് ഇതയം മുരളി എന്നുള്ളത്. ആൻഡ് ഈ പാട്ട് പാടിയിട്ടുള്ളത് തമൻ സാർ തന്നെയാണ് കേട്ടോ. പ്രീതി, കായിഡു, നാറ്റി, തമനസ്, നിഹാരിക, അങ്ങനെ ഒരുപാട് പേര് ഈ ഒരു സിനിമയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആകാശ് ഭാസ്കരൻ ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. And the opera is done by Manoj Paramahamsa. So, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം നമ്മളുടെ മ്യൂസിക് മപ്പാസിലൂടെ. ഇതുപോലെ ഒരുപാട് നല്ല നല്ല പാട്ടുകളൊക്കെ വഴിയേ വരുന്നുണ്ട്. ശ്രീ പോലെ ശ്രീ എഫ് എം 99.9 നാട്ടാർക്കും.

0: ഒപ്പം
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ

0: മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾക്ക് ബമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കൈയടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൗൺ

ഒരേ ജോണറിലുള്ള പാട്ടുകളും സിനിമകളും ഒന്നും എല്ലാവർക്കും ഇഷ്ടമല്ല. ചിലർക്ക് ചില പെർട്ടിക്കുലർ ജോണേഴ്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവും. ആ ഒരു ജോണറിലുള്ള പാട്ടുകളായിക്കോട്ടെ സിനിമകളായിക്കോട്ടെ തപ്പിപ്പിടിച്ചു പോയി കാണുന്ന ആളുകളാണ് നമ്മളെല്ലാവരും. സോ സ്പെഷ്യലി എനിക്ക് കുറച്ച് ഫണ്ണി ആയിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. ഈ മെലഡി സോങ്സിനെ കാട്ടിലും ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള സ്ലോ പേസ്ഡ് മ്യൂസിക്കിനെ കാട്ടിലും ഒക്കെ എനിക്ക് ഇഷ്ടം കുറച്ച് ഫണ്ണി ആയിട്ടുള്ള നമ്മളെയൊക്കെ ചിരിപ്പിക്കാൻ പറ്റുന്ന ആ കൂടെ തന്നെ വൈബ് ചെയ്യാനും പറ്റുന്ന പാട്ടുകളാണ്. സോ അങ്ങനെ ഒരു പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഫ്രം ദ മൂവി ധമാൽ 4.

സാരി എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ട്രെൻഡിങ് ചാർട്ടിലെ 7th പൊസിഷനാണ് ഈ ഒരു പാട്ട് നേടിയെടുത്തിട്ടുള്ളത്. ഇന്ദ്ര കുമാർ സർ ഡയറക്ട് ചെയ്ത്, അജയ് ദേവ്ഗൺ, അർഷദ് വർസി, റിതേഷ് ദേശ്മുഖ്, ജാവേദ് ജഫറി, രവി കിഷാൻ, സഞ്ജയ് മിശ്ര, ഉപേന്ദ്ര, അഞ്ജലി എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ധമാൽ 4. ഭയങ്കര രസാണ് ഈ ഒരു പാട്ട് കണ്ടോണ്ടിരിക്കാൻ ആൻഡ് ഒപ്പം തന്നെ കേട്ടോണ്ടിരിക്കാനും. 10th July ഈ ഒരു സിനിമ വേൾഡ് വൈഡ് റിലീസിനായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫാമിലി എന്റർടൈനർ. സോ നമുക്ക് ഈ ഒരു സിനിമയിലെ സാരി എന്ന പാട്ട് കേൾക്കാം. ആൻഡ് ദിസ് സോങ് ഈസ് കമ്പോസ്ഡ് ബൈ തനിഷ്ക് ബക്ഷി, സഞ്ജു റാത്തോഡ്, ആൻഡ് പാടിയിട്ടുള്ളത് സഞ്ജു റാത്തോഡ് ആണ്. ലിറിക്സ് ഇസ് പെൻഡ് ബൈ രശ്മി വിറാഗ് ആൻഡ് സഞ്ജു റാത്തോഡ്. സോ നമുക്ക് ഈ പാട്ട് കേൾക്കാം. മ്യൂസിക് ബുപ്പാസിലൂടെ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ.
7: തിരിച്ചിട്ടുള്ള

As we are back on Music Mopars with me, RJ Elikutti. Puthu puthan cinemakalile puthu puthan trackukalana nammala Music Mopars-ilude kettondirikkunnathu. Angane ingane puthan paattukalokke nammal ingane kettondirikkumbodhikkum recently nammalellavarudeyum favorite actress aayittu maarittulla oraalaanu Kayadu. Kayadunde latest aayittulla paattukalokke chodikkumbodhikkum nammalde manasilekku oodi ethunnathu Pavilamalliyaanu, adile super dance-um ellavarum vibe cheythittulladaanu. Pakshe njan paranju varan povunnathu aa oru paattine pattiyalla, paranju varunnathu Sam CS മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ള ഇമ്മോർട്ടൽ എന്ന് പറയുന്ന സിനിമയിലെ ലവ് യു എന്ന് പറയുന്ന ഒരു പാട്ടാണ് കേട്ടോ.

ഈ ഒരു പാട്ട് ഇനി നമ്മൾ അങ്ങോട്ട് വൈബ് ചെയ്യാനായിട്ട് പോകുന്ന പാട്ടുകാരിക്കും. ബിക്കോസ് അതിലെ ഹുക്ക് സ്റ്റെപ്പുകളൊക്കെ ഭയങ്കര രസമാണ് എല്ലാവർക്കും പഠിച്ചെടുക്കാനും ഡാൻസ് കളിക്കാനും. സോ നമ്മൾ ആ ഒരു പാട്ടാണ് കേൾക്കാനായിട്ട് പോകുന്നത്. ഈ പാട്ട് പാടിയിട്ടുള്ളത് സാംസിയസും രേഷ്മ ശ്യാമും ചേർന്നുകൊണ്ടാണ്. പക്ഷേ ഈ പാട്ടിൽ അഭിനയിച്ചിരിക്കുന്നത് കായഡുവും ജി വി പ്രകാശ് കുമാറും ആണ് കേട്ടോ. ഷാലി സി ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിന്നീടിട്ടുള്ളത്. ജി വി പ്രകാശ് കുമാർ, കായഡു, ടി എം കാർത്തിക്, കുമാർ നടരാജൻ, ലുല്ലു സഭാമാരൻ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്നത്. എ കെ ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മാരിയപ്പൻ ചിന്നയാണ് ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത്. അരുൺ രാധാകൃഷ്ണനാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡി ഒ പി കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നമുക്കൊട്ടും താമസിക്കാതെ ഇമ്മോർട്ടൽ മൂവിയിലെ ലവ് യു ലവ് യു എന്ന് പറയുന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം.
2: അതിലും സ്പെഷ്യൽ, ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: அடினே இருப்பேன்.
1: மந்திர பத்திர மச்சி ஊ

പാട്ട് റിമൈൻഡ് ചെയ്യുന്ന ഒരു സിനിമ ഇപ്പൊ നമ്മള് മലയാളികളുടെ ഇടയിൽ ഇങ്ങനെ കടന്ന് കറങ്ങുന്നുണ്ട്. ചിന്ന ചിന്ന ആസയെന്ന് കേട്ടപ്പോ തന്നെ അത് ഏത് സിനിമയാന്ന് മനസ്സിലായി കാണുള്ളൂ. യെസ്, ചിന്ന ചിന്ന ആസയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ് നമ്മൾ ഇനി മ്യൂസിക് ബക്വാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് ശുഭ വാരണാസി.

ഭയങ്കര രസമാണ് ഈ ഒരു പാട്ട് കേൾക്കാൻ കേട്ടോ. കേൾക്കാൻ മാത്രമല്ല കണ്ടോണ്ടിരിക്കാനും വിഷ്വലിയും വളരെ സൂപ്പർബ് ആയിട്ടാണ് ഈ ഒരു പാട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. വി നോ ദാറ്റ് ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് കമ്പോസിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടം തോന്നുന്ന ഒരു മ്യൂസിക് കോമ്പോസിഷൻ ആണ്. ആ ഒരു മാജിക് തന്നെയാണ് ഈ ഒരു പാട്ടിലും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. കപിൽ കപിലനും ശിഖ ജോഷിയും ചേർന്നുകൊണ്ടാണ് ശുഭ വാരണാസി എന്നുള്ള ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ലിറിക്സ് സ്പെൻഡ് ബൈ ദ വൺ ആൻഡ് ഓൺലി അൻവർ അലി ആൻഡ് വരുൺ ഗ്രോവർ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയാണ് കേട്ടോ. ആവണി മൽഹാർ, അജ്മൽ ഫാത്തിമ, പ്രവീൺ, സോണി മോഹൻ എന്നിവർ ചേർന്നുകൊണ്ടാണ് ഈ ഒരു പാട്ടിന്റെ കോറസ് പോർഷൻസ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെർക്കഷൻസും വയലിൻ സോളോയും വീണയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് മിക്സ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊക്കെ തന്നെയാണ് ഈ ഒരു പാട്ടിനെ യുണീക്ക് ആയിട്ട് നിർത്തുന്നതും. ആസ് വി ഓൾ നോ, ഇന്ദ്രൻ ചേട്ടൻ, മധുബാല മാം, അപർണ ബാലമുരളി, ജാഫർ സിദ്ദിഖ്, വിഷ്ണു അഗസ്ത്യ, തമ്പി രാമയ്യ എന്നിവരൊക്കെ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ചിന്ന ചിന്ന ആസ എന്നുള്ളത്. തിയേറ്ററിൽ നിന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വർഷ വസുദേവ് ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അഭിജിത്ത് ബാബുജിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക്കില് അൻവർ അലി, ഉമാദേവി, വരുൺ ഗ്രോവർ, നാൻ മിത്തേക്ക്, ധന്യ സുരേഷ് മേനോൻ എന്നിവരൊക്കെ ഈ ഒരു സിനിമയിലെ പല പാട്ടുകൾക്കും ലിറിക്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിലെ പാട്ടുകളെല്ലാം തന്നെ വളരെ സ്പെഷ്യലി ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പാട്ടുകളാണ്. മ്യൂസിക് ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന, നമ്മളുടെ മനസ്സിനൊക്കെ ഒന്ന് കാമാക്കാനും കൂളാക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകളാണ് ഗോവിന്ദ് വസന്ത ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ക്രാഫ്റ്റ് ചെയ്തതിലെ ഒരു പാട്ടാണ് ശുഭ വാരണാസി എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേട്ട് കളയാം. നമ്മുടെ മ്യൂസിക് മുഫാസിലൂടെ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. സോ ഇങ്ങോട്ടും പോണ്ടക്കി കോളേജിനെ ആശ്രയ FM 90 നാടിനൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സ് ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

അങ്ങനെ ബ്യൂട്ടിഫുള്ളായ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മൊബാസ് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് ട്രാക്കാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇങ്ങനെ കണ്ണടച്ചിരുന്ന് നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു പാട്ട്. റാം ഇൻ ലീല എന്ന് പറയുന്ന സിനിമയിലെ യാർ യാർ ഇവൾ എന്ന് തുടങ്ങുന്ന പാട്ടാണ് കേട്ടോ ഇത്.

നമ്മളെല്ലാവരുടെയും ഇഷ്ടപ്പെട്ട സിംഗർ സിത് ശ്രീറാം പാടിയിരിക്കുന്ന, സിത് ശ്രീറാമിന്റെ കൂടെ സവായ് ഭട്ടും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കാണ്. ഈ പാട്ടിന്റെ ലിറിക്സ് സ്പെൻഡ് ബൈ മോഹൻ രാജൻ ആൻഡ് സുശാന്ത് സുധാകരൻ. പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് അങ്കിത് മേനോനാണ് കേട്ടോ. ഇതൊരു തമിഴ് പാട്ടാണെങ്കിലും ഇതിൽ ഹിന്ദി വോക്കൽസ് വരുന്നുണ്ട്. സോ ഹിന്ദി വോക്കൽസിന്റെ പോർഷനാണ് സവായ് ഭട്ട് പാടിയിട്ടുള്ളത്. തമിഴ് ലിറിക്സ് എഴുതിയിട്ടുള്ളത് മോഹൻ രാജൻ സാറും ഹിന്ദി ലിറിക്സ് എഴുതിയിട്ടുള്ളത് സുശാന്ത് സുധാകരൻ സാറുമാണ് കേട്ടോ. രാമചന്ദ്ര കണ്ണൻ ഡിറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമ കൂടിയാണ് രാം ഇൻ ലീല എന്നുള്ളത്. സോ നമ്മളുടെയൊക്കെ ലൈഫിലെ ആ ഒരു സ്പെഷ്യൽ പേഴ്സണെ നോക്കി യാർ യാർ ഇവൾ എന്ന് വളരെ സ്നേഹത്തോടു കൂടി പാടാനൊക്കെ ഇനി പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു റൊമാൻറ്റിക് ട്രാക്ക് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. അങ്ങനെ സൂപ്പർ ട്യൂപ്പർ ആയിട്ടുള്ള പാട്ടുകളൊക്കെ നമ്മളിങ്ങനെ കേട്ട് കേട്ട് കേട്ട് കേട്ട് ഇരുന്ന് ഇന്നത്തെ മ്യൂസിക് മപ്പാസ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു പാട്ടും കൂടി കേട്ടാണ് കേട്ടോ വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ഫ്രം ദ മൂവി ഗട്ടാ ഗുസ്തി 2. ഈ ഒരു സിനിമയെ പറ്റി നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞു. ഘട്ടാഗുസ്തി എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ടാണിത്. നമ്മുടെ ഐശ്വര്യയും അതുപോലെ തന്നെ വിശാലും ചേർന്ന് അഭിനയിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയാണ് ഘട്ടാഗുസ്തി 2. ഇതിലെ പാട്ടുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പൊ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഘട്ടാഗുസ്തി 2-ലെ ഹൗസ് ഹസ്ബൻഡ് എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ. സീൻ റോൾട്ടൺ ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. മോഹൻരാജ് സർ ആണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് സത്യൻ മഹാലിംഗമാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത് കേട്ടോ. ദിസ് മൂവി ഈസ് ഡിറക്റ്റഡ് ബൈ ചെല്ല അയ്യാവു. ആൻഡ് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഇഷാരി കെ ഗണേഷും വിഷ്ണു വിശാലും ആണ്. സോ ഐശ്വര്യ ലക്ഷ്മിയുടെയും വിഷ്ണു വിശാലിന്റെ ഒരു ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു ഘട്ടാ ഗുസ്തി എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ടായിരുന്നത്. സോ അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഘട്ടാ ഗുസ്തി 2-ലും നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. സോ നമ്മള് ഹൗസ് ഹസ്ബൻഡ് എന്ന പാട്ട് കേൾക്കാനായിട്ട് പോവാണ് മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതുപുത്തൻ സിനിമകളിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുതുപുത്തൻ പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിന്റെ നെക്സ്റ്റ് എപ്പിസോഡിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ എലിക്കുട്ടി സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
4: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

എവർഗ്രീൻ ഹിറ്റ്സ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ഇനി അങ്ങോട്ട് എവർഗ്രീൻ ഹിറ്റ്സ് എന്ന പ്രോഗ്രാമിന്റെ സമയമാണ്. ഈ ഒരു ഉച്ച ടൈമിൽ ആ പഴയ മധുരമനോഹരമായ ഗാനങ്ങൾ കേട്ട് എൻജോയ് ചെയ്യാം നമുക്ക് എവർഗ്രീൻ ഹിറ്റ്സ് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ. അപ്പൊ 12 മണി മുതൽ 2 മണി വരെ എവർഗ്രീൻ്റെ സമയമാണ് കേട്ടോ. പഴയ നിത്യ ഹരിത ഗാനങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഇഷ്ടമുള്ളവർ എവിടെയും പോകരുത്. ഇന്നത്തെ ആദ്യ ഗാനം ഒരു പ്രണയ ഗാനമായാലോ? പ്രണയം ഒരു വാക്കായിരുന്നെങ്കിൽ അത് കവിതയാകുമായിരുന്നു. അതൊരു സംഗീതമായിരുന്നെങ്കിൽ അത് ഇതായിരുന്നേനെ. മനസ്സിൽ മധുരമുള്ള ഒരു നോവായി പടരുന്ന, ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തോന്നിക്കുന്ന മനോഹരമായ ഗാനങ്ങൾ പിറക്കുന്നത് പ്രണയം എന്ന നല്ലൊരു വികാരം വരുമ്പോഴാണല്ലേ. അപ്പോൾ അത്തരത്തിൽ പ്രണയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയ ഒരു പാട്ട് നമുക്ക് കേട്ടാലോ?

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ജോൺസൺ മാഷ് ശങ്കരാവണ്ണം എന്ന രാഗത്തിൽ സംഗീതം പകർന്ന് ഒ എൻ വി കുറുപ്പ് വരികൾ കുറിച്ച് കെ എസ് ചിത്രാമ്മ പാടി മനോഹരമാക്കിയ കുന്നിമണി ചെപ്പ് തുറന്നു എന്ന പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Cheta, veetilekku saadhanangal vaangande.
2: Seniyarchu vaangane. Aljo special offers undallo.
1: Adene, ella seniyar divasangalilum special offers undu nammude Aljoil.
2: Aljo, vilakuruvinte vismayam.
3: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil and Ummannur.
4: Oxygenil raavum pagalum neendu nilkkunna mahalabathinte 100 manikkur day and night sale. July 3, 4, 5, 6 theeyathikalil home and kitchen appliancesukalkku vamban offerukal. Samayam parimitham. ഓഫറുകൾ അതിലും സ്പെഷ്യൽ ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12
5: മണി വരെ. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

ബർഡിൻ ഹിറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ ഹനുഷ. കാലം എത്രയൊക്കെ മാറിയാലും മായാതെ നിൽക്കുന്ന ചില ഈണങ്ങളുണ്ടല്ലേ, നമ്മുടെ അച്ഛനമ്മമാരുടെ ചുണ്ടുകൾ അന്നും ഇന്നും തങ്ങി നിൽക്കുന്ന മലയാളിത്തത്തിന്റെ തനിമയുള്ള ഒരു മനോഹരമായ ഗാനത്തിലേക്കാണ് അടുത്തതായി പോകുന്നത്. നെല്ല എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് പ്രശസ്ത ഗായിക ലതാ മങ്കേഷ്കർ പാടിയ ഒരു മലയാള ഗാനം. വയലാർ രാമവർമ്മയാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. സലിൽ ചൗധരിയുടെ മ്യൂസിക് കോമ്പോസിഷൻ. കഥളി കൺകഥളി ചെൻകഥളി എന്ന പാട്ട് കേൾക്കാം അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിലൂടെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
6: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
7: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
6: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
8: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
9: ബിലോ 999.
10: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

വെളുത്തുള്ളി പോലെ കുളിർമയേകുന്ന കുറച്ചധികം ഗാനങ്ങളുണ്ടല്ലേ, കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു ശാന്തത നൽകുന്ന മനോഹരമായ ഗാനങ്ങൾ. ഇന്നത്തെ തിരക്കുകൾക്കിടയിൽ നിന്നും അല്പനേരം കണ്ണുകളടച്ച് ഇതാ ഒരു മനോഹരമായ ഗാനത്തിലേക്ക് നമുക്ക് ലയിച്ചു ചേർന്നാലോ. ധ്വനി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഗൗരി മനോഹരി എന്ന രാഗത്തിൽ യൂസഫ് അലി കേച്ചേരി വരികൾ കുറിച്ച് നൌഷാദ് സംഗീതം പകർന്ന് കെ ജെ യേശുദാസ്, പി സുശീല എന്നിവർ പാടി അനശ്വരമാക്കിയ നല്ലൊരു പാട്ട്. ശോഭനയുടെയും ജയറാമിന്റെയും മികച്ച അഭിനയം

കാഴ്ചവെച്ച ഈ ഒരു സിനിമയിലെ മനോഹരമായ ഈ ഒരു പ്രണയ ഗാനമാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

ജീവിതത്തിന്റെ തിരക്കുകളിൽ നാം എവിടെയൊക്കെയോ മറന്നുവെച്ച കുറെ നല്ല നിമിഷങ്ങൾ ഉണ്ടല്ലേ. ആ പഴയ സ്കൂൾ കാലമോ കൂട്ടുകാരുമൊത്തുള്ള വൈകുന്നേരങ്ങളോ പെട്ടെന്ന് നമ്മുടെ ഓർമ്മകളിലേക്ക് കടന്നുവരും. ചിലപ്പോൾ പ്രണയിനിയുടെയോ അല്ലെങ്കിൽ പണ്ട് ജീവന് തുല്യം പ്രണയിച്ചിരുന്ന ആ വ്യക്തിയുടെയോ ഓർമ്മകൾ ചില പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിലേക്ക്, ഓർമ്മകളിലേക്ക്, കണ്ണുകളിലേക്ക്, ചെവികളിലേക്ക് അവരുടെ ശബ്ദമായി, കാഴ്ചയായി ഒക്കെ കടന്നു വരാറുണ്ടല്ലേ. അത്തരത്തിൽ ഓർമ്മകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു പഴയ പാട്ടാണ് അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. അക്ഷരത്തെറ്റ എന്ന സിനിമയ്ക്ക് വേണ്ടി ശിവരഞ്ജിനി എന്ന രാഗത്തിൽ ശ്യാംസാൽ മ്യൂസിക് കോമ്പോസിഷൻ നിർവഹിച്ച് ശ്രീകുമാരൻ തമ്പി വരികളെഴുതി മനോഹരമാക്കി ദാസേട്ടൻ ആലപിച്ച നല്ലൊരു പാട്ട്, ഹൃദയം കൊണ്ടെഴുതുന്ന കവിത. ഹൃദയം കൊണ്ടെഴുതുന്ന മനോഹരമായ വരികൾ പോലെ തോന്നിക്കുന്ന ഈ കവിതയാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: ആശ്രയ FM 90 ൽ ഇനി ആകാശവാണി വാർത്തകൾ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ്വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടയർ 2, ടയർ 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്ത ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഉഡാൻ യോജനയുടെ നയ ചരണക്കി ശുരുവാത് ഹുയി. इसके तहत छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है.
0: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭ, രാജ്യസഭ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയി. 16,000-ലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തീജൻ ബായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തീജൻ ബായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തീജൻ ബായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തീജൻ ബായി അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: ഹർ മസ്ദൂർ കോ മാംഗ്നേ പർ സുനിശ്ചിത് കാം മിലേ ഔർ ഇസ്ലിയേ മൻരേഗ മേ ജിത്നി കമിയാ തീ ഉൻകോ ദൂർ കർതേ ഹുവേ 1 जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है. इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है. अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യൻമാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമിഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2-ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4-ാം സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ

0: ഉപതീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇളവ്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
1: You are listening to Ashray FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

പൂർത്തിയാകാറുണ്ടല്ലേ, പ്രണയവും വിരഹവും അതൊക്കെ ചേർന്ന് തീർത്ത ഒരു മാന്ത്രിക ലോകത്തേക്ക് നമ്മൾ ദാ അടുത്തതായി യാത്ര പോവുകയാണ്. ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആ പഴയ കാലഘട്ടവും നമ്മൾ അത്രമേൽ പ്രിയപ്പെട്ടതായി കണ്ടിരുന്ന കുറെ ആളുകളും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുമല്ലേ. അത്തരത്തിൽ ആ പഴയ ഓർമ്മകളിലേക്ക് പോകാനായി ഒരു മനോഹരമായ എവർഗ്രീൻ സോങ് കേട്ടാലോ. ഉമ്മ എന്ന സിനിമയ്ക്ക് വേണ്ടി ജിക്കി എന്ന ഗായിക പാടി മനോഹരമാക്കിയ കദളി വാഴ കയ്യിലിരുന്നു എന്ന പാട്ട് പിള്ളവലു ഗജപതി കൃഷ്ണവേണി എന്നാണ് ജിക്കി എന്ന ഗായികയുടെ യഥാർത്ഥ പേര്. ആന്ധ്രാപ്രദേശിൽ ജനിച്ചു വളർന്ന ഈ ഗായിക വിവിധ ഭാഷകളിലായി 10,000-ൽ അധികം ഗാനങ്ങളാണ് ആലപിച്ചിട്ടുള്ളത്. ഇവർ പാടിയ ഒരുപാട് മലയാളം പാട്ടുകൾ ഇന്നും നമ്മുടെയൊക്കെ ഹൃദയത്തിൽ സ്ഥാനം നേടിയ പാട്ടുകളാണ്. ഗ്രാമത്തിൻ ഹൃദയം, തെന്നലെ നീ പറയുമോ, കദളി വാഴ കയ്യിലിരുന്നു, പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച, മാനസവേദന, മനസമ്മതം തന്നാട്ടെ, മാനത്തെ എഴുന്നില, പൂവേ നല്ല പൂവേ, മുങ്ങി മുങ്ങി മുത്തുകൾ വാരും, അങ്ങനെ തുടങ്ങി നല്ല നല്ല മലയാള ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ഗായികയാണ് ജിക്കി. ജിക്കി പാടിയ ഒരു പഴയ പാട്ട് തന്നെയാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. MS ബാബുരാജ് സംഗീതം പകർന്ന് പി ഭാസ്കരൻ വരികൾ കുറിച്ച നല്ലൊരു പാട്ട്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഒപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC Frozen Foods-ൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ.

0: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishwasthathayude vegathiyumayi 5G Mobile Science Service Center. Ettum pudhiya model smartphonukal, mikacha laptop mobile servicekal, adum mattengum labhikkatha kuranja nirakkil. 5G Mobile Science Service Center, Venus Junction, Kottarakara and Kidukke Theruvu. Aarogyapoornamaya jeevithathinu ini vishwasthamaya maattam. Kollam Edakkadulla Glory's Food Kudumbashree Unit avadhirippikkunnu Glory's Multi Green Oats. 22-il param dhanyangalude പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറി സ്പോർട്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. ഇടക്കാട്, കൊല്ലം.
3: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM 90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

ഒരുപാട് മനോഹരമായ പഴയ ഗാനങ്ങൾ നിറഞ്ഞതാണ് മലയാളത്തിലെ എവർഗ്രീൻ ഹിറ്റ്സുകൾ. അത്തരത്തിലൊരു പാട്ടാണ് കണ്ണാത്തുമ്പി പോരാമോ എന്ന പാട്ട്. 1988 റിലീസായ കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടുകൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ ജീവിക്കുന്ന ഒരു പാട്ടാണ്. കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ ആ കുട്ടിക്കാലം ഓർമ്മകളിലേക്കും കുടുംബസ്നേഹത്തിന്റെ ആ ഒരു ഊഷ്മളത ഈ പാട്ട് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നതായും തോന്നുവല്ലേ. വാത്സല്യവും സ്നേഹവും നൊമ്പരവും ഒക്കെ ഒരുപോലെ അനുഭവിച്ചറിയാൻ സാധിക്കുന്ന നല്ലൊരു മെലഡി സോങ്. ഈ പാട്ടിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബിജു തിരുമലയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയ സംവിധായകനായിട്ടുള്ള ഔസേപ്പച്ചൻ സാറാണ്. ഗാനം ആലപിച്ചിരിക്കുന്നത് നമ്മുടെയൊക്കെ ചിത്രാമ്മയാണ്. മധുര ശബ്ദത്തിലൂടെ ചിത്രാമ്മ പാടി ഗംഭീരമാക്കിയ ഈ ഒരു പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
5: നിങ്ങൾക്ക് എന്താണ് ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
6: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
8: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
7: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
9: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. 999
10: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. രണ്ടായിരത്തി 2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായെത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

എവർഗ്രീൻ ഹിറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ അനുഷ. മലയാള സിനിമയിലെ 80s ആ ഒരു വൈബ് അതൊന്ന് വേറെ തന്നെയാണല്ലേ. ആ കാലഘട്ടത്തിലെ ഏറ്റവും സ്റ്റൈലിഷായ സിനിമകളിൽ ഒന്നായിരുന്നു ജോഷി മമ്മൂട്ടി കൂട്ടുകെട്ടിൽ പിറന്ന ശ്യാമ എന്ന സിനിമയും ആ സിനിമയിലെ പാട്ടുകളും. ഇപ്പോഴും നമ്മുടെയൊക്കെ പ്ലേലിസ്റ്റുകളിൽ സൂപ്പർ ഹിറ്റായി തുടരുന്ന പാട്ടുകളല്ലേ. അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത് രഘുകുമാർ എന്ന സംഗീത മാന്ത്രികന്റെ ഈണത്തിൽ പിരിഞ്ഞ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ എന്ന പാട്ടാണ്. ശിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഉണ്ണിമേനോനും കേശുദ്രിയും ചേർന്നപ്പോൾ ആ പാട്ടിന് കിട്ടിയ ഊർജം അതൊരൊന്നൊന്നൊരൈറ്റം തന്നെയാണ്. പ്രണയവും വിരഹവും ഒക്കെ ഇത്ര മനോഹരമായി ഈണത്തിൽ ചാലിച്ച ഗാനങ്ങൾ അക്കാലത്ത് വലിയ തരംഗമാണ് ഉണ്ടാക്കിയത്. ചിത്രത്തിൽ മമ്മൂക്കയുടെ ആ ഗെറ്റപ്പും ഈ പാട്ടിന്റെ പശ്ചാത്തലവും ഇന്നും പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു നൊസ്റ്റാൾജിയായി നിലനിൽക്കുന്നു. മുകേഷും നാദിയ മൊയ്തുവുമൊക്കെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ഈ സിനിമയിലെ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Perepadan's Golden Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Oxygenil raavum pagalum neendu nilkunna mahalabathinte 100 manikkur day and night sale. July 3, 4, 5, 6 theeyathikalil smartphone vaangumbol 600 watt 3 jar mixer grinder with 1 year warranty thigachum saujanyam. Oxygen-de ella showroomukalilum raathri 12 mani vare.
3: Oxygen, digital expert.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

എവർഗ്രീൻ ഹിറ്റ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർ ജെ ഹനുഷ. 1997 ഐ വി ശശി എന്ന ഇതിഹാസ സംവിധായകൻ ഒരുക്കിയ വണ്ണപ്പകിട്ടെ എന്ന ചിത്രം ആർക്കാണ് മറക്കാൻ സാധിക്കുകയല്ലേ? മോഹൻലാലും മീനയുമൊക്കെ സ്ക്രീനിൽ വിസ്മയം തീർത്ത ആ ചിത്രത്തിലെ ഓരോ പാട്ടും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. വിദ്യാസാഗർ എന്ന മാജിക് മാന്ത്രികൻ മലയാളികൾക്ക് ശരിക്കും അനുഭവപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു അത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ അർത്ഥവത്തായ വരികൾക്ക് വിദ്യാജി നൽകിയ ആ മെല്ലഡി ഈണം നമ്മുടെ ചിത്രാമ്മയുടെ സ്വരമാധുരിയിൽ കേൾക്കുമ്പോൾ ഉള്ളിലൊരു കുളിർമയാണല്ലേ. ചിത്രശേഷിയുടെ ശബ്ദത്തിൽ ആ ഒരു പ്രത്യേക ഫീൽ. ദൂരെ മാമരക്കൊമ്പിൽ എന്ന ഈ പാട്ടിനെ എക്കാലത്തെയും മികച്ച പ്രണയഗാനങ്ങളിൽ ഒന്നാക്കി മാറ്റി. എന്തായാലും ഓർമ്മകളുടെ ആ ലോകത്തിലേക്ക് കടന്നു ചെല്ലാനായി ഈ പാട്ടാകട്ടെ അടുത്തതായി എവർഗ്രീൻ ഹിറ്റ്സിൽ. ഈ പാട്ട് കേട്ടുകൊണ്ട് തന്നെ ഇന്നത്തെ എവർഗ്രീൻ ഹിറ്റ്സ് വൈൻഡ് അപ്പ് ചെയ്ത് ഞാനും ഗുഡ് ബൈ പറയുകയാണ്. അടുത്തയാഴ്ച വീണ്ടും മനോഹരമായ മധുരഗീതങ്ങളുമായി വീണ്ടും ഞാൻ വരും. അതുവരേക്കും കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആശ്രയായ ഫം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
0: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
3: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
5: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
0: ശ്രീ FM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Check.
1: It's everything. Cinema.
0: Good afternoon, Namaskaram. Welcome to Real Check, the complete movie show. Puthu puthen kalakin cinemagalude visheshangalum aayittu daa ee oru nyaayaazhcha divasam join cheyidirikkunnathu RJ Anamikayanu. Ee oru July maasathile week nammal nokkaanengil oru paadu beautiful aayittulla cinemagalude trailersum teasersum okke release aayittulla oru week aanu. So cinema visheshangale kelkkanaayittu ningal ready aanengil parayanaayittu njanum ready aayittirikkunna oru samayam koodiyaanu ṭo. മധുപാല, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വർഷ വാസുദേവ് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ഫീൽ ഗുഡ് മൂവിയാണ് ചിന്ന ചിന്ന ആസേ.
2: അവളിൻ മനതിൽ എത്തനെ കഥകൾ ഉളാവിനാലും വെളിയിൽ ലോകം തുടർന്നേ പോയിക്കൊണ്ടിരുന്നത്.
0: മനുഷ്യ ജീവിതത്തെ പൂർണ്ണമാക്കുന്ന അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കുന്ന ചിന്ന ചിന്ന ആസകളെ കുറിച്ചാണ് ഈ ഒരു സിനിമ പറയുന്നത്. വാരണാസിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന ലീല എന്ന തമിഴ് സ്ത്രീയുടെ കഥയാണ് ഒറ്റ വാചകത്തിൽ ഈ ഒരു സിനിമ. ഫീൽ ഗുഡ് എന്ന ജോണറിൽ ആയിരിക്കുമ്പോൾ തന്നെ വൈകാരിക മൊമെന്റ്സ് സമ്മാനിക്കുന്ന കഥ പറച്ചിൽ രീതി, ആ ഒരു രീതിയാണ് ഈ ഒരു സിനിമ ഫോളോ ചെയ്യുന്നത് എന്ന് പറയാം. മനോഹരമായിട്ടുള്ള ഒരു ചെറുകഥയോ നോവലോ ഒക്കെ വായിക്കുന്നത് പോലെ മനസ്സറിഞ്ഞ് കണ്ടു തീർക്കാവുന്ന 2 മണിക്കൂർ. കോഴിക്കോട്ടുകാരൻ, റിട്ടയർഡ് UP സ്കൂൾ അധ്യാപകനാണ് ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന മാധവൻ മാഷ്. ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ കഥക പഠിക്കുന്ന മകളെ കാണാനായിട്ട് വാരണാസിയിൽ എത്തുക പതിവാണ്. അങ്ങനൊരു യാത്രയിലാണ് മധു അവതരിപ്പിക്കുന്ന ലീലയെ മാധവൻ മാഷ് യാദൃശികമായിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് കണ്ടുമുട്ടുന്നത്. ജീവിതത്തിന്റെ വലിയൊരു ഘട്ടവും കുടുംബത്തിനായിട്ട് ജീവിച്ച് തീർത്തവരാണ് ഇരുവരും. ചെറുപ്പത്തിൽ അച്ഛൻ പറഞ്ഞു കേട്ട കഥകളിലെ വാരണാസിയിലേക്ക് മധ്യവയസ്സിൽ ലീല എത്തുന്നത് അന്നുണ്ടായിരുന്നത് പോലെ ഒരു ദിവസം അവൾ അവളായിട്ട് ജീവിക്കാനാണ്. മുമ്പൊരിക്കലും അനുഭവിക്കാത്ത വിധം അന്തസ്സും സമാധാനവും പ്രണയവും കരുതലും എല്ലാം അവൾ അവിടെ അനുഭവിക്കുന്നുണ്ട്. ഹോളി ലാൻഡ് ഓഫ് ഡെത്ത് എന്ന ഫിലോസഫിയാണ് വാരണാസി, മോക്ഷം തേടി ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ഇടം. ഒരു കഥാപശ്ചാത്തലം മാത്രമായല്ല സംവിധായിക വാരണാസിയെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാധവനും ലീലയ്ക്കൊപ്പം ഒരു കഥാപാത്രമാണ് അവിടം. ഒറ്റപ്പെടലിൽ നിന്ന്, വേദനകളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് തന്നെയുള്ള മോക്ഷം തേടിയാണ് ആളുകൾ വാരണാസിയിൽ എത്താറുള്ളത്. എന്നാൽ മനുഷ്യരുടെ ഉള്ളിലെ ചിന്ന ചിന്ന ആശയങ്ങളും അത് പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന മോക്ഷവുമാണ് സിനിമയുടെ ഫിലോസഫി.
3: തമിഴ്നാടും വാരണാസിയും തമ്മിൽ ഒരു പെരിയ കണക്ഷൻ ഇരിക്കും.
2: മലയാളിയാണോ?
4: പക്കത്തില് ഒരു കോയിൽ ഉണ്ട്.
3: വാരണാസിയിൽ ഒരു ടീമിന്റെ കൂടെ വന്നിട്ട് മിസ്സായ ഒരു സ്ത്രീയാ.
4: ഉണ്ണില്ലേ അവങ്ക എന്നെ തേടിട്ടിരുപ്പാങ്ങളാ.
0: മനോഹരമായി ഒപ്പിയെടുത്ത വാരണാസിയും അതിനെ പ്രേക്ഷകരിലേക്ക് അലിയിച്ച പശ്ചാത്തല സംഗീതവും ഒപ്പം അഭിനേതാക്കളുടെ പ്രകടനങ്ങളുമാണ് ഈ സിനിമയെ മനോഹരമാക്കുന്നത്. വാരണാസിയിലെ ഘാട്ടുകളിലാണ് കംപ്ലീറ്റ് ആയിട്ടും ചിന്ന ചിന്ന ആസേ കഥ പറയുന്നത്. സംഭാഷണങ്ങളിലൂടെ പോകുന്ന കഥപറച്ചിൽ രീതിയാണ് ആദ്യ പകുതിയിൽ സംവിധായിക ഉപയോഗിച്ചിരിക്കുന്നത്. ലീലയും മാധവനെയും പരിചയപ്പെടുത്തുകയാണ് അവിടെ. രണ്ടാം പകുതി നമ്മൾ അറിഞ്ഞ ലീലയും മാധവനും നമുക്ക് മുന്നിൽ ജീവിക്കുകയാണ്. സൗഹൃദവും പ്രണയവും വേർതിരിച്ചെടുക്കാനാകാത്ത നിമിഷങ്ങൾ വർഷയുടെ എഴുത്തിനപ്പുറം കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട് ഇരുവരുടെയും പെർഫോമൻസുകൾ. ഇന്ദ്രൻസ്, മധുബാല എന്നിവർക്ക് പുറമെ അപർണ ബാലമുരളി, വിഷ്ണു അഗസ്ത്യ, തമ്പി രാമയ്യ, കാളി വെങ്കട്, ജാഫർ സാദിഖ്, സായി ജനനി എന്നിവരും കഥാപാത്രങ്ങളാണ്. ജാഫർ സാദിഖ് അവതരിപ്പിക്കുന്ന ഷെട്ടി എന്ന കഥാപാത്രം ചെറിയൊരു നേരത്തേക്ക് സ്ക്രീനിലെത്തുന്നുള്ളൂ. എന്നാൽ മായാത്തൊരു ഇമ്പാക്ട് ആ കഥാപാത്രത്തിന് നൽകാനായിട്ടുണ്ട്. അപർണയുടെയും വിഷ്ണു അഗസ്റ്റയുടെയും കഥാപാത്രങ്ങളും ശ്രദ്ധേയമാണ്. സംവിധായക വർഷ വാസുദേവ് തന്നെയാണ് ഈ സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത്. ഫൈസ് സിദ്ദിഖ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയുള്ള സിനിമറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് കേട്ടോ. ആൻഡ് നമ്മുടെ ഗോവിന്ദ് വസന്തയുടെ മനോഹരമായിട്ടുള്ള മ്യൂസിക് വാരണാസിക്കും ലീലയുടെയും മാധവന്റെയും സൗഹൃദത്തിനും ആഴം നൽകുന്നുണ്ട്. റെക്സൺ ജോസഫ് ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ബാബുജി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അഭിജിത് ബാബുജി നിർമ്മിച്ച ചിത്രം വേഫ്രഡ് ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിന് എത്തിച്ചിട്ടുണ്ടായിരുന്നത്.
2: സാധാരണമായി തിരുമ്പ പോവുമാട്ടാങ്ക
4: அவகிட்ட நான் அடிக்கடி பேசுவேன்.
5: எனக்கு பார்க்கணும் போல இருக்கு, முடியுமா?
2: என்ன லவ்வா?
4: நான் உங்களை நம்பலாமா?
0: ആരും പറയാത്ത കഥ പറഞ്ഞുകൊണ്ടല്ല വർഷ വാസുദേവ് സിനിമയെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. പകരം ലീലയും മാധവനെയും പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്ന അനുഭവമായിട്ട് വിട്ടു തന്നുകൊണ്ടാണ്. വാരണാസിയിൽ നിന്ന് മടങ്ങുന്നവർ അവർക്ക് പ്രിയപ്പെട്ടത് എന്തെങ്കിലും അവിടെ ഉപേക്ഷിച്ചാണ് മടങ്ങുക എന്ന് സിനിമയുടെ ഒരു ഘട്ടത്തിൽ ഒരു കഥാപാത്രം ലീലയോടും മാധവനോടും പറയുന്നുണ്ട്. ഇരുവരും അവർക്ക് പ്രിയപ്പെട്ട ഒന്നിനെ ഒടുക്കം അവിടെ ഉപേക്ഷിക്കുന്നുമുണ്ട്. എന്തായാലും വാരണാസിയുടെ ഫിലോസഫിയും സിനിമയുടെ ഫിലോസഫിയും ചേർന്ന് മനോഹരമായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഈ സിനിമ നൽകുമെന്ന് ഉറപ്പാണ്. അപ്പോ ഈ സിനിമയിലെ ഒരു പാട്ടാകട്ടെ ഇനി റീൽ ചെക്കിൽ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ.

0: പ്രെഡിക്റ്റ് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ F90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽപ്പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: Check.
1: It's everything. Cinema.
2: ശേഷം മുരളീ ഗോപിയുടെ തിരക്കഥയിൽ ജി എൻ കൃഷ്ണകുമാർ ഒരുക്കുന്ന ചിത്രം പ്രേക്ഷകരെ സംബന്ധിച്ച് അതായിരുന്നു അനന്തൻകാടിന്റെ USP. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് കഥ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ തമിഴ് പശ്ചാത്തലവും കഥയ്ക്ക് നൽകിയിട്ടുണ്ട്. അനന്തപുരി പണ്ടൊരു വലിയ കാടായിരുന്നു. മാനും കടുവയും വിഷപ്പാമ്പും കീരിയും വേട്ടക്കാരനുമെല്ലാം മാണകാട്. കാലം കടന്നുപോയി കാട് നാടായപ്പോഴും ആ വന്യത പലതരത്തിൽ അവശേഷിക്കുന്നുണ്ട്. അനന്തൻകാട് എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇനി റിയൽ ചെക്കിൽ. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റിയൽ ചെക്ക്, ദി കംപ്ലീറ്റ് മൂവി ഷോ വിത്ത് മീ ആർ ജെ അനാമിക.
3: ഓപ്പറേഷൻ അനന്ത പ്രഖ്യാപിച്ചു.

0: അറുപതുകളുടെ അവസാനവും തൊണ്ണൂറുകളുടെ ആദ്യവും നീണ്ടു നിൽക്കുന്ന പീരിയഡ് സെറ്റപ്പാണ് യൂറോസിനിമയ്ക്ക്. അധികാരത്തിലുള്ളവരുടെ ഉപകരണമായിട്ട് കൂട്ടത്തല്ലും കൊലയും ചെയ്തു വരുന്നവരാണ് ഇന്ദ്രൻസ്, മുരളി ഗോപി, അപ്പാനി ശരത്, ദേവ് മോഹൻ എന്നിവരുടെ സംഘം. ഇവർ പിന്നീട് ഗാനമേള ട്രൂപ്പ് തുടങ്ങി സ്വൈര ജീവിതം നയിച്ചു വരികയാണ്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു നടന്നിട്ട് ദാരിദ്ര്യം മാത്രമാണ് വാക്ക്. ഒരു ഘട്ടത്തിൽ സംഘം മണി എന്ന ആര്യയുടെ തമിഴ് കഥാപാത്രത്തിന് അഭയം നൽകുകയാണ്. മണിയുടെ വരവിന് ശേഷം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അനന്തൻകാട് എന്ന സിനിമ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഭരണകൂടങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുപേക്ഷിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങൾ, അവരുടെ നിലനിൽപ്പ്, അതിജീവനം, സകലത്തിനെയും വളമാക്കുന്ന അധികാര വർഗം എന്ന കാട്. ശക്തമായ പ്രമേയത്തിനൊപ്പം എടുത്തു പറയേണ്ടത് അഭിനേതാക്കളുടെ പ്രകടനങ്ങളാണ്. ആര്യയെ മുഴനീള കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുമ്പോൾ തന്നെ സ്ക്രീൻ സ്പേസ് ഇന്ദ്രൻസ് നയിക്കുന്ന മുരളി ഗോപിക്കും സംഘത്തിനുമാണ്. പ്രതിനായകനായി എത്തുന്ന വിജയരാഘവന്റെ കഥാപാത്രവും ശാന്തി ബാലചന്ദ്രൻ, സുനിൽ, നിഖില വിമൽ, അച്യുത് കുമാർ, ശ്രീലതാ നമ്പൂതിരി തുടങ്ങിയവരുടെ വേഷങ്ങളും അവർ ഭംഗിയാക്കി എന്ന് തന്നെ പറയാം.
1: ചോര കൊണ്ടുള്ള കടം ചോര കൊണ്ടേ ഞങ്ങൾ ദൂരെ തീർത്തിട്ടുണ്ട്. സ്വന്തം ആലയിൽ പണിയിച്ച വാളുകൊണ്ടേ ശത്രുവിനെ വെട്ടാവൂ. എന്നാല് വെട്ട് കഴിഞ്ഞ് വാളുരുക്കി ഇതുപോലെ മോതിരമാക്കിയിടാൻ
2: കഴിയും. വെട്ടുവേൽകുമരാൻ.
0: അജനീഷ് ലോകനാഥിന്റെ മ്യൂസിക്കും എസ് യുവയുടെ സിനിമറ്റോഗ്രഫിയും ആർ ശക്തി ശരവണന്റെ ആക്ഷൻ സീൻസും സിനിമയ്ക്ക് മുതൽക്കൂട്ടായി. ഏത് നാട്ടിലും വേട്ടക്കാരനും വേട്ടയാടപ്പെടുന്നവനും ഒരേ മുഖമാണെന്ന് പറയും പോലെയാണ് വ്യത്യസ്ത സിറ്റുവേഷനിലുള്ള കഥാപാത്രങ്ങളെ അനന്തൻകാട് അവതരിപ്പിക്കുന്നത്. അധികാരത്തിനൊപ്പം നിൽക്കുന്ന പോലീസ് ഭീകരതയുടെ ചിത്രീകരണങ്ങൾ സിനിമയിൽ രണ്ടിടത്ത് വരുന്നുണ്ട്. കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്ന സെറ്റുകളും ആക്ഷൻ സീൻസുകളും എല്ലാം മികവുറ്റതാണ് എന്ന് തന്നെ പറയാം. മുരളി ഗോപിയുടെ മുൻ തിരക്കഥകൾക്ക് സമാനമായ യഥാർത്ഥ സംഭവങ്ങൾ ചിത്രത്തിന് പ്രചോദനമായിട്ടുണ്ട്. സിസ്റ്റത്തിന്റെ നിർദ്ദേശാനുസരണം സാധാരണക്കാരനുമേൽ നടത്തുന്ന പോലീസ് അതിക്രമങ്ങൾ വിമർശനത്തിന് വിധേയമാകുകയാണ് സംവിധായകനും എഴുത്തുകാരനും. ഇവിടെ തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുണ്ടാ സംഘങ്ങളുടെ കഥ മുൻപും മലയാള സിനിമ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭരണകൂടങ്ങൾ ഉപകരണങ്ങളാകുന്ന മനുഷ്യരുടെ കഥയാവുകയാണ് അനന്തൻകാട്.
3: தாயே அந்தவன், இந்த தாய் மண்ணோட உண்மையான மகன் தமிழன்.
0: ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് ആണ് ഈ സിനിമയ്ക്ക്. ബിഗ് ക്യാൻവാസിൽ ആക്ഷൻ സീൻസും മാസും ഇമോഷനും ചേർന്ന് കണ്ടാസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് അനന്തൻകാട്. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ കഥയും കഥാപാത്രങ്ങളും പ്രേക്ഷകർക്കൊപ്പം വരുമെന്ന് ഉറപ്പാണ്. അപ്പോ ഗംഭീര ദൃശ്യ അനുഭവം സമ്മാനിക്കുന്ന ഒരു സിനിമയാണ് അനന്തൻകാട്. സോ ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു മൂവി. അപ്പോ ഇനി അനന്തൻകാട് എന്ന സിനിമയിലെ പാട്ടാണ് റിയൽ ചെക്കിലൂടെ കേൾക്കാനായി പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഓസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഏറ്റവും മികച്ച

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൌൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: check.
1: It's everything cinema.
0: Once again, welcome back to Real Check, the complete movie show with me, RJ Anamika. Puthu puthen kalakin cinemagada visheshangalana Real Checkil. Hollywood samvidhayakan aayittulla Christopher Nolan samvidhanam cheyyunna ettavum pudhiya movie aanu The Odyssey.
2: Odysseus. Don't you remember? Thunder. Fire. Death.
0: ഇതിന്റെ ലാസ്റ്റ് ട്രെയിലർ ദാ റിലീസ് ആയിരിക്കാണ് കേട്ടോ. ഓസ്കാർ ചിത്രമായിട്ടുള്ള ഓപ്പൺ ഹൈമറിന് ശേഷം നോളൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ഇത്. കംപ്ലീറ്റ് ആയിട്ടും ആമാക്സ് ഫിലിം ക്യാമറകളിൽ ചിത്രീകരിച്ച ആദ്യത്തെ വാണിജ്യ ഫിലിം കൂടിയാണ് ദി ഒഡീസി. ഹോമറിന്റെ ഇതിഹാസ ഗ്രീക്ക് പുരാണമായിട്ടുള്ള ഒഡീസിയ അടിസ്ഥാനമാക്കിയാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. ട്രോജൻ യുദ്ധത്തിന് ശേഷം ഭാര്യ പെനലോപ്പിനടുത്തേക്ക് പോകുന്ന ഇത്തക്കായിലെ രാജാവ് ഒഡീഷ്യസിന്റെ ക്ലാസിക് കഥയാണ് ഒഡീസി. നോളന്റെ എപ്പിക് ആക്ഷൻ ഫാന്റസിയിൽ നടൻ മാറ്റ് ഡാമൻ നിത്യനായകനായിട്ടുള്ള ഒഡീഷ്യസ് ആയിട്ട് അഭിനയിക്കും. ടോം ഹോളണ്ട്, ആനി ഹത്തോ, ജോൺ ബെന്താൽ, സെന്റായ, ലുപിറ്റ നോങ്കോ, റോബർട്ട് പാറ്റിൻസൺ, ചാർലസ് തെറോൺ, മിയ ഗോത്ത്, എലിയറ്റ് പേജ് എന്നിവരും ഈ ഒരു സിനിമയിലുണ്ട്. ഒഡീഷ്യസിന്റെ മകൻ ടെലിമാക്കസ് ആയിട്ട് ടോം ഹോളണ്ട് എത്തുന്ന സമയത്ത് ആന്റണസ് ആയിട്ട് റോബർട്ട് പാറ്റിൻസൺ എത്തുന്നുണ്ട്. ലുപിറ്റ നോങ്കോ ആണ് ഹെലൻ ഓഫ് ട്രോയ് ആകുന്നത്. അതേസമയം തന്നെ സിനിമയുടെ കാസ്റ്റിംഗുമായിട്ട് റിലേറ്റ് ചെയ്ത് വലിയ വിമർശനങ്ങളും ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെ പറയാട്ടോ.
3: Remember, a wife, a son, home. Ithaca's a kingdom waiting for a king.
4: My dad is coming home.
3: They're pining for a daddy.
0: യൂണിവേഴ്സൽ പിക്ചേഴ്സ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ട്രോജൻ യുദ്ധത്തിന് ശേഷം ഗ്രീസിന്റെ നിർണായക വിജയം ഉറപ്പാക്കിയിട്ടുള്ള ഇത്താക്കയിലെ രാജാവായിട്ടുള്ള ഒഡീസിയസിന്റെ ദീർഘവും ദുർഘടം പിടിച്ചതുമായിട്ടുള്ള മടക്കയാത്രയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഇത്തക്കായിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തമായിട്ട് എത്തിയിരിക്കുന്നത്. ഹോമറിന് തന്നെ നോവലിനെ ആസ്പദമാക്കി 2004 ഒരുക്കിയിട്ടുള്ള ട്രോയ് എന്ന സിനിമയിൽ ഷോൺ പെൻ ആയിരുന്നു ഒഡീസിയസിനെ അവതരിപ്പിച്ചത്. ഈ ഒരു സിനിമ 2026 July 17 തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. 2008 ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള ദ ഡാർക്ക് നൈറ്റിലാണ് നോളൻ ആദ്യമായിട്ട് ഐമാക്സ് ഫോർമാറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചില ആക്ഷൻ സീക്വൻസുകൾ മാത്രം ഷൂട്ട് ചെയ്യാനായിട്ടാണ് അന്ന് ഐമാക്സ് ക്യാമറകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹോളിവുഡിൽ ഈ ഒരു ടെക്നിക് യൂസ് ചെയ്യുന്ന ആദ്യത്തെ ചിത്രമായിരുന്നു ദി ഡാർക്ക് നൈറ്റ്. പിന്നീട് ഇൻസെപ്ഷൻ, ഇന്റർസ്റ്റെല്ലാർ, ടെനറ്റ് തുടങ്ങിയ ചിത്രങ്ങളിലും നോളൻ ഐമാക്സ് ക്യാമറകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
3: Take this room.
2: They're not giving up power to you or Odysseus. Do you think life goes back to the way it was?
0: അപ്പോ ക്രിസ്റ്റഫർ നോളൻ ഫാൻസ് ഒക്കെ ഈഗർലി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ദ ഒഡീസി. റിയൽ ചെക്കാണ് ആശ്രയ FM 90 with me RJ അനോമിക.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രഡിക്ഷൻ കോൺടെസ്റ്റ്.
2: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: צ'ק.
1: It's everything. סינימה.
0: കോൺട്രവേഴ്സി നിറഞ്ഞ ഒരുപാട് ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയായിരുന്നു ടോക്സിക്. നമ്മുടെ ഗീതു മോഹൻദാസ് ഡയറക്ട് ചെയ്യുന്ന ഒരു ബ്രഹ്മാണ്ട സിനിമയാണ്. ഈ ഒരു സിനിമയുടെ പുതിയ ടീസർ റിലീസ് ആയിരിക്കാനും കേട്ടോ.
2: ലവ്, ലവ് മേക്സ് മോൺസ്റ്റേഴ്സ് ഓഫ് വിമൻ. It is a beautiful illusion if one understands the depth of its deception.
0: സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് ഈ ഒരു ടീസറിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ നയൻതാര, രുക്മിണി വസന്ത്, താര സുധാരിയ, ഹുമ ഖുറേഷി, ഖിയാര അദ്വാനി എന്നിവരാണ് സിനിമയിലെ ഹീറോയിൻസ് ആയിട്ട് എത്തിയിട്ടുള്ളത്. നായകനായിട്ടുള്ള യാഷിനൊപ്പം തന്നെ ഈ നായകമാർക്കും തുല്യ പ്രാധാന്യമുള്ള സിനിമയായിരിക്കും ടോക്സിക്. ആൻഡ് ഈ ഒരു സിനിമയിലെ ഇരട്ട വേഷത്തിലായിരിക്കും നമ്മുടെ യാഷ് എത്തുക കേട്ടോ. അച്ഛനും മകനുമായിട്ട് താരം എത്തുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആൻഡ് കടുത്ത ഹോട്ട് ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ആദ്യ ടീസർ വലിയ കോൺട്രോവേഴ്സി നിറഞ്ഞ ഒന്നായിരുന്നു. നേരത്തെ സിനിമയുടെ ആദ്യ ടീസറിലും ഇത്തരം സീൻസ് ഉണ്ടായതിനെ തുടർന്ന് സംവിധായകയായിട്ടുള്ള ഗീതുവിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ടോക്സിക് പ്രൊമോയില് പലതരത്തിലുള്ള സീൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വിമർശനം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മൂത്തോൻ എന്ന സിനിമയ്ക്ക് ശേഷം ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ഒരു മൂവിയാണ് ടോക്സിക്. യാഷും ഗീതു മോഹൻദാസും ചേർന്നിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള രാജീവ് രവിയാണ് സിനിമയ്ക്ക് വേണ്ടി സിനിമറ്റോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത്. അതുപോലെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് രവി ബസ്റ്റൂർ ആണ് കേട്ടോ.
2: Fighting for his scraps of devotion.
3: Ladies and ladies,
0: ഹോളിവുഡ് ആക്ഷൻ ഡയറക്ടർ ജെ ജെ പെറിയോടൊപ്പം ദേശീയ അവാർഡ് ജേതാക്കളായിട്ടുള്ള അൻപറിവും കെ ജെയും ചേർന്നിട്ടാണ് ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിച്ചിരിക്കുന്നത്. ആൻഡ് കെ വി എൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കട് കെ നാരായണനും യാഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നിട്ടാണ് ടോക്സിക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. മാത്രമല്ല യാഷിന്റെ 19-ാമത്തെ സിനിമ കൂടിയാണ് ഈ ഒരു ടോക്സിക്. എ ഫെയറി ടേൽ ഫോർ ഗ്രോൺഅപ്സ് എന്നാണ് സിനിമയുടെ ടാഗ് ലൈൻ ആയിട്ട് എത്തിയിട്ടുള്ളത്. ഈ ഒരു മൂവി ഓഗസ്റ്റ് 26-ന് തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്.
3: വേട്ടക്ക്

എന്തായാലും യാഷിന്റെ ഫാൻസ് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവി കൂടിയാണ്. അപ്പോ ടീസറിൽ തിളങ്ങിയിരിക്കുകയാണ് നമ്മുടെ നയൻതാരയും രുക്മിണിയും ഖ്യാരയും. അപ്പൊ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റിയൽ ചെക്കിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ശ്രീ ഐ ഫോം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: צ'ק.
1: It's everything. Cinema.
0: ചിരിയും ചിന്തയും ലേശം കൗതുകവുമായിട്ട് ബിജു മേനോൻ ചിത്രം അവറാശൻ ആൻഡ് സൺസിന്റെ ടീസർ ദാ റിലീസ് ആയിരിക്കാൻ കേട്ടോ.
2: ചേട്ടൻ, എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയോ? എന്റെ ഹോബീസ് എന്തൊക്കെയാണെന്നറിയോ?
3: പറയൂ, എന്താ തന്റെ ഹോബി?
2: ഞാൻ എല്ലാവരുടെയും വിഷമം നേക്കും, എന്നിട്ട് ഞാൻ നാട്ടുകാരുടെ മൊത്തം പറഞ്ഞു നടക്കും.
0: നവാഗതനായിട്ടുള്ള തമ്പിയാണ് ഈ ഒരു സിനിമ ഡിറക്റ്റ് ചെയ്തിട്ടുള്ളത്. അവറാശനും മക്കളും അവരുടെ കുടുംബ ബന്ധങ്ങളും സാമൂഹിക ബന്ധങ്ങളും ഇഴചേരുന്ന നർമ്മത്തിൽ ചാലിച്ച രസകരമായിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ജോസഫ് വിജീഷും തമ്പിയും ചേർന്നിട്ടാണ്. മികച്ച റെസ്പോൺസ് ആണ് ഈ ഒരു സിനിമയുടെ ടീസറിന് ലഭിക്കുന്നത് കേട്ടോ. ബിജു മേനോന്റെയും മറ്റു താരങ്ങളുടെയും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ടീസറിന്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു സിനിമ ഉടൻ തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോവാണ്.
4: കല്യാണം കഴിച്ചാൽ നന്നാകുന്നില്ല, നന്നായില്ല. മക്കളുണ്ടാകുമ്പോ നന്നാവുന്നില്ല, കൊച്ചുമക്കൾ രണ്ടാകുമ്പോൾ അവരും ഒരു മാറ്റവും
0: കുടുംബ പ്രേക്ഷകർക്ക് തിയേറ്ററിൽ ആഘോഷമാക്കാൻ വീണ്ടും ഒരു ബിജു മേനോൻ ചിത്രം പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയാണ് നിർമ്മാതാവായിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ്. ബിജു മേനോൻ നായകനാകുന്ന ചിത്രത്തിലെ നമ്മുടെ ശ്രീനാഥ് ഭാസി, ഗണപതി, വിനയ് ഫോർട്ട്, ജോണി ആന്റണി, ഗ്രേസ് ആന്റണി, അഖില ഭാർഗവൻ, പൗളി വിൽസൺ, സാബു മോൻ, കോട്ടയം നസീർ, വിനീത് തട്ടിൽ, സാജൻ പള്ളുരുത്തി, ആഷിഖ് ഖാലിദ്, സുധീ കോപ്പ, സജിൻ ചെറുകയിൽ, ഷാജു ശ്രീധർ, നിഷ സാരംഗ് എന്നിവരാണ് സിനിമയിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ
5: അവതരിപ്പിക്കുന്നത്.
0: എന്തായാലും കുറെ നാളുകൾക്ക് ശേഷം ചിരിപ്പിക്കാനായിട്ട് നമ്മുടെ ബിജു മേനോൻ പ്രധാന വേഷത്തിൽ എത്തുന്ന ഒരു സിനിമയാണ് അവറാശൻ ആൻഡ് സൺസ്. അപ്പോ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് തിരിക്കാം. റീൽസ് കാണാൻ ശ്രീ ഐ ഫോം 90 വിത്ത് മീ ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശ്വസ്തയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ തിരിച്ചിട്ടുള്ള എക്സ്പെർട്ട്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: ക്രെഡിറ്റ് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രിയ FM90യുടെ ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: check.
1: It's everything cinema.
2: നമ്മളൊക്കെ ഈ തിയേറ്ററുകളിൽ ആർമാദിച്ച് കണ്ട് ആസ്വദിച്ച ഒരു സൂപ്പർ ഡ്യൂപ്പർ മൂവിയായിരുന്നു ജയിലർ. ഈ ഒരു സിനിമയെ കുറിച്ച് ഇപ്പൊ എന്തിനാണ് പറയുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ സ്റ്റൈൽ മന്നനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ മൂവി ആയിട്ടുള്ള ജയിലർ 2-ന്റെ ടീസർ ദ റിലീസ് ആയിരിക്കാണ്. ഈ ഒരു ടീസറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇതിൽ മലയാളി താരങ്ങൾ തിളങ്ങിയ ഒരു ടീസർ കൂടിയാണ് കേട്ടോ. ഹക്കീം, ഷാജഹാൻ, കോട്ടയം, നസീർ, മിർണ, സുജിത്, ശങ്കർ, സുനിൽ, സുഗത എന്നിവരെ ടീസറിൽ കാണാനായിട്ട് സാധിക്കും. പ്രധാന വില്ലൻ വേഷത്തിൽ എത്തുന്ന നമ്മുടെ സുരാജിന്റെ കണ്ണുകളുടെ ദൃശ്യങ്ങൾ ടീസറിൽ വന്നു പോകുന്നുണ്ട്. വിനായകന്റെ കഥാപാത്രമായിട്ടുള്ള വർമ്മന്റെ ഫ്ലാഷ് ബാക്ക് ഡയലോഗിലൂടെയാണ് ടീസർ സ്റ്റാർട്ട് ചെയ്യുന്നത്. രമ്യ കൃഷ്ണൻ, ഋത്വിക്, തമിഴ് എന്നിവരും ടീസറിൽ വന്നു പോകുന്നുണ്ട്. ആൻഡ് നമ്മുടെ രചനയുടെ കഥാപാത്രത്തിന്റെ ലുക്ക് വെളിപ്പെടുത്തുന്നില്ല എന്ന് കൂടി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേട്ടോ. ആൻഡ് ഈ ഒരു മൂവി 15 October ആണ് തിയേറ്ററുകളിൽ എത്താനായിട്ട് പോകുന്നത്.

0: 2023 ടൈഗർ മുത്തുവേൽ പാണ്ഡ്യനായിട്ട് ജയിലറിലൂടെ രജനീകാന്ത് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു. ആഗോള ബോക്സ് ഓഫീസിൽ 600 കോടിയിലേറെയാണ് ഈ ഒരു സിനിമ നേടിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അനിരുദ്ധ് രവിചന്ദർ തന്നെയാണ് സെക്കൻഡ് പാർട്ടിന്റെ മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലാലേട്ടൻ ശിവരാജ് കുമാർ, രമ്യ കൃഷ്ണൻ, സുരാജ് വെഞ്ഞാറുമൂട്, അന്ന രേഷ്മ രാജൻ, ജാക്കി ഷെറോഫ് എന്നിങ്ങനെ വമ്പൻ താരനിരയും ഈ ഒരു ജയിലർ 2 ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും മലയാളികൾക്ക് കൂടുതൽ സ്പേസ് നൽകിയ ഒരു സിനിമ തന്നെയായിരിക്കും ജയിലർ 2. ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റീൽസിലൂടെ ഇനിയും സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ഫ്രീ ഐഫോൺ 19 നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: நினைச்சுண்டமா வெட்டி கழிச்சு போட்டுடுவேன்.

0: ഒപ്പം. ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
1: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? പക്ഷേ പോകേണ്ട ഡെസ്റ്റിനേഷനെ പറ്റി വലിയ ഐഡിയ ഇല്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾക്കായി ദാ സഞ്ചാരി. എല്ലാ ഞായറാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90
2: സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ.
1: കേൾക്കാൻ മറക്കല്ലേ.

0: Check.
1: It's everything. Cinema.
2: പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇമ്രാൻ ഹാഷ്മി പ്രധാന വേഷത്തിൽ എത്തിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ആവാ റാവത്ത്. ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ദ റിലീസ് ആയിരിക്കാണ് കേട്ടോ. ഇതൊരു ആക്ഷൻ റൊമാൻറ്റിക് മൂവിയാണ്. 2007 റിലീസ് ആയിട്ടുള്ള സിനിമയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ആവാ റാവത്ത് 2 എത്തുന്നത്.
3: कुछ लोगों की कहानियां उनकी मर्जी से खत्म नहीं होती, उनकी कहानी दूसरों के लिए लिखी जाती है.
2: മോഹിത് സൂര്യയാണ് ആദ്യ ഭാഗം ഒരുക്കിയതെങ്കിലും സെക്കൻഡ് പാർട്ട് സംവിധാനം ചെയ്തിരിക്കുന്നത് നിതിൻ കക്കറാണ്. ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിശേഷ് ഭട്ടാന, ഷബാന ആസ്മി, ദിഷ പട്ടാനി എന്നിവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കളായിട്ട് ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മൂവി റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് 14 ആണ് കേട്ടോ.

0: इस बार या तो ये आवारापन खत्म होगा।
1: അപ്പോ 19 വർഷങ്ങൾക്ക് ശേഷം സീക്വൽ ആയിട്ട് എത്തുന്ന ഒരു സിനിമയാണ് ആവാര പൻ 2. ഈ ഒരു വിശേഷത്തോടു കൂടി ഇന്നത്തെ റീൽസൊക്കെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് വീക്ക് നല്ല അടിപൊളി കലക്കൻ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് റീൽസൊക്കെ ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. ചിൽ ദിൻ ഇറ്റ്സ് മി ആർ ജനാമിക സൈനിങ് ഓഫ്.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
0: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ എഫ് എം 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു സഞ്ചാരി ഓൺ ആസ്ത്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം സഞ്ചാരിയുമായിട്ട് ഇതാ എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. അപ്പോൾ ഇന്ന് നമ്മൾ കൊല്ലത്തിൻ്റെ തന്നെ ഒരു അടിപൊളി ടൂറിസ്റ്റ് പ്ലേസിലൂടെയാണ് സഞ്ചരിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ മനസ്സിന് ഒരല്പം കുളിർമയും കണ്ണിന് നല്ലൊരു വിരുന്നും നൽകാൻ പറ്റിയ ഒരു കിടിലൻ സ്ഥലത്തേക്കാണ് യാത്ര. കൊല്ലത്തുകാരുടെ സ്വന്തം സാമ്പ്രാണിക്കോടി തുരുത്തിലേക്ക്. അതെ, കൊല്ലം നഗരത്തിൽ നിന്ന് വെറും 12 കിലോമീറ്റർ മാത്രം മാറിയാണ് കേട്ടോ ഈ ഒരു സുന്ദരമായ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടി കായലിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കണ്ടൽ കാടുകൾക്ക് നടുവിലൂടെയുള്ള ഒരു അടിപൊളി ബോട്ട് യാത്ര, അത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു സുഖം തോന്നുവല്ലേ. ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? കായലിന് നടുവിൽ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന ഒരു ചെറിയ മൺതിട്ട ഇവിടെയുണ്ട്. വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ അനുസരിച്ച് ചില സമയങ്ങളിൽ മുട്ടൊപ്പം വെള്ളത്തിൽ കായലിന് നടുവിൽ നടക്കാൻ സാധിക്കും. ശരിക്കും വെള്ളത്തിന് മീതെ നടക്കുന്ന ഒരു ഫീലാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പണ്ട് ചൈനീസ് കപ്പലുകൾ വന്ന് അടുത്തിരുന്ന ഒരിടം കൂടിയാണിത്. ചൈനീസ് സാമ്പ്രാണി എന്ന് വിളിച്ചിരുന്ന സുഗന്ധ ദ്രവ്യങ്ങൾ ഇവിടെ ഇറക്കിയിരുന്നതിനാലാണ് ഇതിന് സാമ്പ്രാണിക്കൊടി എന്ന് പേര് വന്നതെന്നാണ് ചരിത്രം പറയുന്നത്. സാധാരണ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പ്രകൃതിയോട് ചേർന്ന് നല്ല നാടൻ കായൽ വിഭവങ്ങൾ കഴിച്ച് ഒരു വൈകുന്നേരം ചെലവഴിക്കാം. ഇതിലും നല്ലൊരിടം വേറെയില്ല എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല DTPC ബോട്ട് സർവീസുകളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, ഈ വീക്കെൻഡിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നേരെ നമ്മുടെ കൊല്ലം സാമ്പ്രാണിക്കോടിയിലേക്ക് വണ്ടി വിട്ടു.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
5: ഓക്സിജൻ. Let's go.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ലിസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

സഞ്ചാരി, യുവർ ട്രാവൽ പാർട്ണർ. സാമ്പ്രാണിക്കൊടി. പലരും വിചാരിക്കുന്നത് ഇതൊരു പ്രകൃതിദത്ത ദ്വീപാണ് എന്നാണ്. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെയല്ല കേട്ടോ. ദേശീയ ജലപാതയ്ക്ക് വേണ്ടിയിട്ട് അഷ്ടമുടി കായലിൽ നിന്ന് മണ്ണും മണലും ഡ്രാഡ്ജ് ചെയ്ത്, അതായത് വാരിയെടുത്ത് ഒരിടത്ത് കൂട്ടിയത് വഴിയിട്ടാണ് ഈ ഒരു മൺതിട്ട രൂപപ്പെട്ടത്. പിന്നീട് അതിൽ കണ്ടൽ ചെടികൾ വളർന്നു വരികയും അതൊരു മനോഹരമായ തുരുത്തായിട്ട് മാറുകയും ചെയ്തു. ഇതിന് ചൈനീസ് ബന്ധം നമ്മൾ നേരത്തെ കേട്ടുവല്ലേ. പണ്ട് കാലത്ത് ചൈനയിൽ നിന്നുള്ള വലിയ കപ്പലുകള് അഷ്ടമുടി കായലിന്റെ ഈ ഒരു ഭാഗത്ത് വന്ന് നങ്കൂരമിടാറുണ്ടായിരുന്നു. പ്രദേശവാസികളെ ഈ കപ്പലുകളെ ചാമ്രാണി എന്ന് വിളിച്ചിരുന്നു. ഈ കപ്പലുകൾ വന്ന് കിടന്നിരുന്ന കോടി, അതായത് തീരം, ആ ഒരു അർത്ഥത്തിലാണ് പിന്നീട് ഈ സ്ഥലത്തിന് സാമ്പ്രാണിക്കോടി എന്ന പേര് വന്നതെന്ന് ചരിത്രം പറയുന്നുണ്ട്. ഉണ്ണുനീല സന്ദേശത്തിൽ പോലും ഇതിനെക്കുറിച്ച് ഒരു പരാമർശമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കുകയാണെങ്കിൽ കായൽ നടത്തം തന്നെയാണ്. വാട്ടർ വാക്ക്, വേലിയിറക്ക സമയത്ത് കായലിന് നടുവിലെ ഈ മൺതിട്ടയിൽ മുട്ടൊപ്പം വെള്ളത്തിൽ നടക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് തന്നെയാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. പിന്നെ കണ്ടൽ കാടുകളും ഒരാകർഷണം തന്നെയാണ്. തുരുത്തിന് ചുറ്റുമുള്ള ഇടതൂർന്ന കണ്ടൽ കാടുകളും അതിനിടയിലൂടെയുള്ള വള്ളയാത്രയും അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണം. അതുപോലെ പക്ഷി നിരീക്ഷണം, പക്ഷികളെയൊക്കെ നിരീക്ഷിക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഒന്നും നോക്കേണ്ട, ഇങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. ദേശാടന പക്ഷികളും അതുപോലെ കായൽ ജീവികളുടെയും ഒക്കെ ഒരു പ്രധാന താവളം തന്നെയാണ് സാമ്പ്രാണിക്കോടി. അതുപോലെ ഇവിടുത്തെ നാടൻ കായൽ ഭക്ഷണം, ഇവിടുന്ന് പോയി കഴിഞ്ഞാലും നാവിത്തുമ്പിൽ ആ ടേസ്റ്റ് നിൽക്കുക തന്നെ ചെയ്യും. കപ്പയും മീൻകറിയും കായൽ ഞണ്ട്, കൊഞ്ച്, കരിമീൻ ഫ്രൈ അങ്ങനെ തുടങ്ങിയ വിഭവങ്ങൾ തരുന്ന തട്ടുകടകളും ബോട്ട് റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഇവിടെ ധാരാളമായിട്ടുണ്ട്. ഈ നാടൻ ഭക്ഷണമൊക്കെ എൻജോയ് ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ വന്ന് തന്നെ ടേസ്റ്റ് ചെയ്യണം. ഇനി സന്ദർശകർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശനം. വൈകുന്നേരത്തെ സൂര്യാസ്തമയം കാണാനാണ് ആക്ച്വലി കൂടുതൽ ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്. ഇനിങ്ങോട്ട് വരാനായിട്ട് നമ്മുടെ കൊല്ലം തൃക്കരുവ പഞ്ചായത്തിലെ പ്രാക്കുളത്താണ് സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ടൗണിൽ നിന്നും ഏകദേശം 12 മുതൽ 13 കിലോമീറ്റർ വരെയാണ് ഇങ്ങോട്ടേക്ക് ദൂരം വരുന്നത്. പിന്നെ DTPC ബോട്ട് സർവീസുകൾ ലഭ്യമാണ്. ഒരാൾക്ക് 150 രൂപ മുതലാണ് ബോട്ടിന്റെ ചാർജ് വരുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു മറ്റൊരു കാര്യമാണ് ഗ്രീൻ പ്രോട്ടോകോൾ. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സൗഹൃദ ടൂറിസത്തിനാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. പ്ലാസ്റ്റിക് ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.

You are listening to Ashraya FM 90, Nadinuppam, Natarkuppam. 2026-ലെ തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചു മിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

സാംബ്രാണിക്കൊടി ദ്വീപ്. ആക്ച്വലി ഭൂരിഭാഗം സഞ്ചാരികളും കരുതുന്നത് ഇതൊരു സ്വാഭാവിക ദ്വീപാണ് എന്നാണ്. എന്നാൽ നാഷണൽ വാട്ടർവേക്ക് വേണ്ടിയിട്ട് അഷ്ടമുടി കായലിൽ ആഴം കൂട്ടിയപ്പോൾ കോരിയെടുത്ത മണ്ണും മണലും ഒക്കെ കായലിന്റെ ഒരു ഭാഗത്ത് നിക്ഷേപിച്ചതാണ് ഇങ്ങനെ ഈ ഒരു മൺതിട്ടയായിട്ട് മാറിയത്. കണ്ടലിന്റെ ഒരു തണലിവിടെ കിട്ടും. കടൽക്കാറ്റിലും ഒഴുക്കിലും പെട്ട് പ്രകൃതിദത്തമായി ഇവിടെ കണ്ടൽ ചെടികൾ വളർന്നു വരികയായിരുന്നു. ഇതൊരു മനോഹരമായ ഇക്കോ ടൂറിസം കേന്ദ്രമായിട്ട് പിന്നീട് മാറുകയും ചെയ്തു. പരിസ്ഥിതി പ്രാധാന്യമുള്ള ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായിട്ടുള്ള റാംസർ സൈറ്റിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ അഷ്ടമുടി കായൽ. സാംബ്രാണിക്കൊടി ഈ കായലിന്റെ തെക്കേ അറ്റത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ആയിട്ടും നിരോധിച്ച ഒരു ഗ്രീൻ പ്രോട്ടോകോൾ മേഖലയാണ് ഈ ഒരു സാംബ്രാണിക്കൊടി.

DTPC മൂന്ന് പ്രധാന ജെട്ടികളിൽ നിന്നാണ് ഇങ്ങോട്ട് ബോട്ട് സർവീസ് നടത്തുന്നത്. അതായത് സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടി, ഇവിടെ നിന്ന് വെറും 5 മിനിറ്റിനുള്ളിൽ നമുക്ക് തുരുത്തിലെത്താൻ സാധിക്കും. പിന്നെ മണലി ബോട്ട് ജെട്ടി, ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള പാർക്കും മറ്റു സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് കയറിയാൽ അഷ്ടമുടി കായലിലൂടെ 20 മിനിറ്റിലധികം ബോട്ട് യാത്ര ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ കുരീപ്പുഴ ബോട്ട് ജെട്ടി, സെന്റ് ജോസഫ് ചർച്ചിന് പുറകിലുള്ള ഈ ഒരു ബോട്ട് ജെട്ടിയിൽ നിന്നും 5 മിനിറ്റ് മാത്രമേ

ഇവിടുത്തെ കക്കാവാറ്. സഞ്ചാരികൾക്ക് ഇവിടുത്തെ നാട്ടുകാരുമായിട്ട് സംസാരിക്കാനും കക്ക വാരുന്നത് നേരിട്ട് കാണാനും ചിലപ്പോൾ അതിൽ പങ്കാളിയാകാൻ വരെ അവസരം ലഭിക്കുന്നതാണ്. തുരുത്തിൽ ആളുകളുടെ എണ്ണം നിയന്ത്രിച്ചിട്ടുണ്ട്. ഒരു സമയം പരമാവധി 100 പേർക്ക് മാത്രമാണ് പ്രവേശനം വരുന്നത്. തുരുത്തിൽ പരമാവധി 40 മിനിറ്റ് മാത്രമേ നമുക്ക് ചിലവഴിക്കാനും സാധിക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ്. അനധികൃത ബോട്ട് ജെട്ടികളിലെ യാത്ര കംപ്ലീറ്റ് ആയിട്ട് തടഞ്ഞിട്ടുമുണ്ട്. നിരക്ക് ഒഴിവാക്കാനായിട്ട്, അതായത് തിരക്ക് ഒഴിവാക്കാൻ DTPC വെബ്സൈറ്റ് വഴി നമുക്ക് ടിക്കറ്റുകളൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് ബമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
3: മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-587-3115.

സാമ്പ്രാണി കോടിയിലേക്ക് വരാനായിട്ട് ഡി ടി പി സി നൽകുന്ന പ്രധാനപ്പെട്ട പാക്കേജുകൾ കൂടി നോക്കിയാലോ. എക്സ്പ്ലോർ സാമ്പ്രാണിക്കോടി, ഏറ്റവും കുറഞ്ഞ ചിലവില് കായലിലൂടെയുള്ള 30 മിനിറ്റ് ബോട്ട് യാത്രയും പിന്നെ തുരുത്ത് സന്ദർശനവുമാണ് ഈ ഒരു പാക്കേജിൽ വരുന്നത്. ഒരാൾക്ക് 150 രൂപ നിരക്കിൽ കുറഞ്ഞത് 4 പേർക്ക് ഇതിൽ വരാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇക്കോണമി പാക്കേജ്, ബോട്ട് യാത്രയ്ക്കും തുരുത്ത് സന്ദർശനത്തിനും ഒപ്പം തന്നെ കായൽ തീരത്തെ നാടൻ റെസ്റ്റോറൻറ്റ്സിൽ നിന്നുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഉച്ചഭക്ഷണവും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഏകദേശം 700 രൂപയാണ് ഈ ഒരു ഇക്കോണമി പാക്കേജിൽ വരുന്നത്. അപ്പോൾ ഫുഡും കൂടി വേണമെന്നുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇക്കോണമി പാക്കേജ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റൊന്നാണ് എലൈറ്റ് പാക്കേജ്. ഇവിടെ ബോട്ട് യാത്ര, ദ്വീപ് സന്ദർശനം, പരമ്പരാഗത മത്സ്യബന്ധന ഗ്രാമങ്ങൾ കാണൽ, ഒപ്പം തന്നെ കായലിലെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സിൽ നിന്നുള്ള പ്രീമിയം ലഞ്ച്, ഇത്രയുമൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പാക്കേജാണ് എലൈറ്റ് പാക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വിപുലമായ പാക്കേജിന് ഒരാൾക്ക് ഏകദേശം 1000 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും യു ക്യാൻ ചൂസ് എലൈറ്റ് പാക്കേജ്. ഇനി കായൽ രുചികളും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളും ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. സാമ്പ്രാണിക്കോടിയിൽ എത്തുന്നവർ ഒരിക്കലും മിസ് ചെയ്യാനായിട്ട് പാടില്ലാത്ത ഒന്നാണ് ഇവിടുത്തെ തനത് കായൽ ഭക്ഷണങ്ങൾ. കായലിന് നടുവിൽ കെട്ടിപ്പൊക്കിയ ചെറിയ തട്ടുകടകളിലും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ അപ്പപ്പോൾ പിടിക്കുന്ന ഫ്രഷ് കരിമീൻ പൊള്ളിച്ചത്, കായൽ ഞണ്ട് കറി, കൊഞ്ച് ഫ്രൈ, കപ്പയും മീൻകറിയും ഇവയൊക്കെ നമുക്ക് ചൂടോടു കൂടിയിട്ട് നല്ല ഫ്രഷായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ടൂറിസ്റ്റുകൾക്കായിട്ട് തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പരമ്പരാഗത രീതിയിലുള്ള പാചക രീതികളാണ് ഇവിടെ ഒരുക്കുന്നത്. ഇതൊക്കെ നമുക്ക് കണ്ടു പഠിക്കാനായിട്ടൊക്കെ സാധിക്കുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്കും കയറി നിന്ന് അവർക്കൊന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ്. അവരൊക്കെയായിട്ട് നന്നായിട്ടൊന്ന് കമ്പനി ആയി കഴിഞ്ഞാൽ അത് ഈസിയാണ് കേട്ടോ. ദി മാംഗ്രോവ് ആർച്ച്വേ, കടൽ ചെടികളിൽ കായലിന് മുകളിലേക്ക് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള തുരങ്കമാണിത്. ഇതിലൂടെയുള്ള ബോട്ട് യാത്ര ശരിക്കും പറഞ്ഞാൽ മികച്ച വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയതാണ് കേട്ടോ. അതായത് ഇൻസ്റ്റഗ്രാം വേ സ്പോട്ടുകളാണ് ഞാൻ ദാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ദി ഷാലോ വോക്ക്വേ ആണ്. കായലിന് നടുവിലായിട്ട് വെള്ളത്തിന് മീതെ ആളുകൾ നടന്നു നീങ്ങുന്ന ദൃശ്യം പകർത്താൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണ് ദി ഷാലോ വോക്ക്വേ എന്ന് പറയുന്നത്. മറ്റൊന്ന് വെസ്റ്റേൺ എഡ്ജ് സൺസെറ്റാണ്. അഷ്ടമുടി കായലിൻ്റെ അതിരുകളിലേക്ക് സൂര്യൻ ഇറങ്ങിപ്പോകുന്ന വൈകുന്നേരത്തെ ദൃശ്യം നമുക്ക് ക്യാമറകളിൽ പകർത്താനായിട്ട് സാധിക്കും. നിരവധി പേരാണ് ഇതിനു വേണ്ടിയിട്ട് ഇവിടെ എത്താറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദൃശ്യമൊക്കെ പകർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ വെസ്റ്റേൺ എഡ്ജ് സൺസെറ്റിൻ്റെ പോയിന്റിലേക്ക് പോയാൽ മതി. യാത്രാ സൗകര്യങ്ങളിലെ മാറ്റങ്ങൾ കൂടി പറഞ്ഞുതരാം. മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സർക്കാർ യാത്രാ ഫെറി സർവീസുകൾക്ക് ചില തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലിപ്പോൾ ടൂറിസ്റ്റുകൾ കംപ്ലീറ്റ് ആയിട്ടും ആശ്രയിക്കുന്നത് പ്രാകുളത്തുള്ള ഡി ടി പി സി ഇൻഫർമേഷൻ സെൻറ്ററിലെ ബോട്ടിംഗ് സർവീസുകളെയാണ്. അല്ലെങ്കിൽ മണലിൽ ജെട്ടിയിലുള്ള സ്വകാര്യ സ്പീഡ് ബോട്ടുകളെയോ നമുക്ക് ആശ്രയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഉച്ച സമയങ്ങളിൽ ഇവിടെ കഠിനമായിട്ടുള്ള വെയിൽ അനുഭവപ്പെടാറുണ്ട്. തുരുത്തിൽ തണൽ മരങ്ങൾ കുറവാണ് കേട്ടോ. അതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോകുന്നവർ ഒന്നെങ്കിൽ രാവിലെ 9 മണിക്ക് ആദ്യ ട്രിപ്പിലോ അല്ലെങ്കിൽ വൈകുന്നേരം 3:30 ശേഷമുള്ള സമയത്തോ പോകാനായിട്ട് ശ്രദ്ധിക്കുക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
3: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോർട്ട്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ എഫ് എം 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
8: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. അവസരം ജൂലൈ 10 വരെ മാത്രം.
7: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ആ യാത്ര ചെയ്യാനായിട്ട് പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ ലൈഫ് ഗാർഡ് ബീച്ചുകളിൽ ഒന്നായിട്ടുള്ള കൊല്ലം ബീച്ചിലേക്കാണ്. ഒരു സുന്ദര തീരം, ചരിത്രവും ഭംഗിയുമൊക്കെ ഒരുപോലെ കൈകോർക്കുന്ന ഈ മനോഹരമായ തീരം കശുവണ്ടിയുടെ നാടായ കൊല്ലത്തിന്റെ ഹൃദയം ഇടിപ്പാണ് കേട്ടോ കൊല്ലം ബീച്ച്. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് വന്ന് പേടിയില്ലാതെ കടലിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൂടിയാണ്. ഇവിടെ എത്തുമ്പോൾ നമ്മളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് നല്ല തണുത്ത കടൽക്കാറ്റും പിന്നെ തീരത്തോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായിട്ടുള്ള മഹാത്മാഗാന്ധി പാർക്കുമാണ്. വൈകുന്നേരങ്ങളിൽ കുട്ടികളുമൊക്കെ ഒത്ത് സമയം ചിലവഴിക്കാനായിട്ട് ഇതിലും മികച്ച ഒരു സ്ഥലമില്ല എന്ന് തന്നെ പറയാം. കൊല്ലം ബീച്ചിന്റെ യഥാർത്ഥ മാജിക്ക് കാണണമെങ്കിൽ വൈകുന്നേരം തന്നെ വരണം. ആ അസ്തമയ സൂര്യൻ കടലിലേക്ക് താണു പോകുന്ന കാഴ്ച അത് കണ്ടു തന്നെ അറിയണം. മനസ്സിന് വല്ലാത്തൊരു സമാധാനമാണ് ആ ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറമായിട്ട് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഇതിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചകലെയായിട്ട് കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു കടൽപ്പാലത്തിന്റെ അവശിഷ്ടങ്ങളും നമുക്ക് കാണാം. പഴയ കാലത്തെ പ്രൗഢിയുടെ ഓർമ്മപ്പെടുത്തലായിട്ട് ഇതിപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കൊല്ലം ബീച്ച് ഔദ്യോഗികമായിട്ട് മഹാത്മാഗാന്ധി ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയുള്ള വലിയൊരു പാർക്കും ഇതേ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പഴയ കാലത്ത് ചൈനീസ്, അറബിക്, പോർച്ചുഗീസ്, ഡച്ച് കപ്പലുകൾ വ്യാപാരത്തിനായിട്ട് വന്നിറങ്ങിയിരുന്ന ഒരു പ്രമുഖ അന്താരാഷ്ട്ര തുറമുഖമായിരുന്നു കൊല്ലം. അതിന്റെ ചരിത്രപരമായിട്ടുള്ള അവശേഷിപ്പുകൾ ഇന്നും ബീച്ചിന്റെ പരിസരങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. മുൻപ് കപ്പലുകളിൽ നിന്ന് ചരക്കുകളൊക്കെ ഇറക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു വലിയ കടൽ പാലത്തിന്റെ അവശിഷ്ടങ്ങളെ ഇന്നും ഇവിടെ കാണാം. ഇത് ബീച്ചിനൊരു പ്രത്യേക ഭംഗി തന്നെയാണ് നൽകുന്നത്. ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന തങ്കശ്ശേരി ഭാഗത്ത് 1902 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച 144 ഉയരമുള്ള മനോഹരമായ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലൈറ്റ് ഹൗസുകളിൽ ഒന്നാണ് ഈ ഒരു ലൈറ്റ് ഹൗസ്. കൊല്ലം ബീച്ചിനെ വെറും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഭംഗി മാത്രമല്ല കേട്ടോ ഉള്ളത്, വലിയൊരു ചരിത്രത്തിന്റെ കഥയും പറയാനുണ്ട്. പണ്ട് കാലത്ത് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നും വൻകിട കപ്പലുകൾ വന്നിറങ്ങിയിരുന്ന ഒരു വലിയ അന്താരാഷ്ട്ര തുറമുഖമായിരുന്നു ഈ തീരം. അവിടെ ഇന്നും കാണുന്ന ആ പഴയ കടൽപ്പാലത്തിന്റെ അവശിഷ്ടങ്ങൾ നമ്മളെ പഴയ ആ ഒരു പ്രൗഢിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതിന്റെ തൊട്ടടുത്താണ് 1902 ബ്രിട്ടീഷുകാര് പണിതുയർത്തിയിട്ടുള്ള തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഉള്ളത്. വൈകുന്നേരങ്ങളിൽ ലൈറ്റ് ഹൗസിൽ നിന്നുള്ള വെളിച്ചം കടലിലേക്ക് അടിക്കുന്ന കാഴ്ച കാണാൻ തന്നെ നല്ല ചേലാണ് കേട്ടോ. വെറുതെ കടല് കണ്ട് മടങ്ങുക മാത്രമല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള കടൽ വിഭവങ്ങൾ കഴിക്കാനും കൊല്ലം തീരത്ത് മികച്ച സൗകര്യങ്ങളാണുള്ളത്. അതുകൊണ്ട് ചരിത്രവും പ്രകൃതി ഭംഗിയും നല്ല ഭക്ഷണവും ഒക്കെ ഒന്നിച്ച് ആസ്വദിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് പാക്കേജാണ് കൊല്ലം ബീച്ച്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
7: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: അനുബന്ധിച്ച് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്ക് റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

കൊല്ലം ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന കടൽത്തീരം ഒരു കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര കപ്പൽ ചാലുകളിൽ ഒന്നായിരുന്നു. AD 9 മുതൽ 17 വരെ ആഗോള സുഗന്ധ വ്യഞ്ജന വ്യാപാരത്തിന്റെ പ്രധാന കവാടമായിരുന്നു നമ്മുടെ കൊല്ലം. റോമാക്കാർ, ഫിനീഷ്യൻ, അറബികൾ, ചൈനക്കാർ തുടങ്ങിയവരൊക്കെ ഇവിടെ വ്യാപാരം നടത്തിയിട്ടുണ്ടായിരുന്നു. ചൈനയുമായിട്ട് നല്ലൊരു ബന്ധം തന്നെ ഒരു കൊല്ലം ബീച്ചിന് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ശക്തമായ വ്യാപാര ബന്ധം എന്ന് വേണമെങ്കിൽ പറയാം. കുംബ്ലെഖാന്റെ പ്രതിനിധിയായി മാർക്കോ പോളയും പ്രശസ്ത സഞ്ചാരി ഇബിൻ ബത്തൂത്തയും കൊല്ലം തുറമുഖം സന്ദർശിക്കുകയും ഇതിന്റെ പ്രൗഢിയെ കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തിടെയും കൊല്ലം തീരത്ത് നിന്ന് പുരാതന ചൈനീസ് നാണയങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. AD 9 മുതൽ 12 വരെ പുരാതന വേണാട് രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം. കൊല്ലം എന്ന പേര് വന്നത് കുരുമുളക് എന്നർത്ഥം വരുന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് എന്നും, അതല്ല ചൈനീസ് ഭാഷയിലെ വലിയ വിപണി എന്നർത്ഥമുള്ള കൊളാസം എന്ന വാക്കിൽ നിന്നാണ് എന്നും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. കൊല്ലം ബീച്ചിൽ നിന്ന് അല്പം മാറി സ്ഥിതി ചെയ്യുന്ന തങ്കശ്ശേരി കോട്ട കേരളത്തിലെ യൂറോപ്യൻ അധിനിവേശത്തിന്റെ ജീവിക്കുന്ന ഒരു തെളിവാണെന്ന് പറയാം. തങ്കം, അതായത് സ്വർണം, അത് വിളഞ്ഞ ചേരി എന്നാണ് തങ്കശ്ശേരി. ഇവിടെ വിദേശികളുമായിട്ട് നടന്നിരുന്ന സുഗന്ധ വ്യഞ്ജന വ്യാപാരം സ്വർണ നാണയങ്ങൾ ഉപയോഗിച്ചായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേര് ലഭിച്ചത്. ബ്രിട്ടീഷുകാർ ഇതിനെ ഡച്ച് ക്വൈലോൺ എന്ന് വിളിച്ചിരുന്നു. പോർച്ചുഗീസുകാരാണ് കേട്ടോ ഇവിടെ ആദ്യമായിട്ട് എത്തിയ യൂറോപ്യന്മാർ. തുടക്കത്തില് വ്യാപാരത്തിന് വേണ്ടി ഫാക്ടറി നിർമ്മിച്ച അവരും നാട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുണ്ടായി. തുടർന്ന് സ്വയം സുരക്ഷയ്ക്കായിട്ട് 1519 അവരവിടെ ഫോർട്ട് സെന്റ് തോമസ് എന്ന പേരില് വലിയൊരു കോട്ട പണിതു. ഈ കോട്ട പിന്നീട് പല യുദ്ധങ്ങളിലൂടെയും കൈമറിഞ്ഞു പോവുകയൊക്കെ ചെയ്തു കേട്ടോ. പോർച്ചുഗീസുകാർ 1519 മുതൽ 1661 വരെയാണ് കോട്ട നിർമ്മിച്ചിവിടെ ഭരണം നടത്തിയത്. ഡച്ചുകാരാണ് എങ്കിൽ 1661 മുതൽ 1795 വരെ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ച് ഈ ഒരു കോട്ടയും തങ്കശ്ശേരിയും ഒക്കെ പിടിച്ചെടുത്ത് ഭരിച്ചിരുന്നു. അതിനുശേഷം പിന്നീട് 1795 മുതൽ ഇങ്ങോട്ട് ബ്രിട്ടീഷുകാരാണ്. അവര് ഡച്ചുകാരെ പരാജയപ്പെടുത്തി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനെ അധികാരം പിടിച്ചെടുത്തു. പിന്നീട് ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരമായിരുന്നു. പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ഭരണാധികാരികളെ തദ്ദേശീയരെ വിവാഹം കഴിച്ചതിലൂടെ രൂപപ്പെടുത്താം. വലിയൊരു ആംഗ്ലോ ഇന്ത്യൻ സമൂഹം ഇന്നും തങ്കശ്ശേരിയിലുണ്ട്. കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ സ്കൂളുകളും പള്ളികളും ഒക്കെയും ഇവിടെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഇന്ന് കാണുന്ന തങ്കശ്ശേരി കോട്ടയുടെ അവശിഷ്ടങ്ങൾ ആക്ച്വലി വെറും കല്ലുകൾ മാത്രമല്ല. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഒക്കെ നമ്മുടെ കുരുമുളകിനായിട്ട് യുദ്ധം വിട്ടിയ ചോര ചിന്തിയ ചരിത്രത്തിന്

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
2: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
1: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
3: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
1: വിലോ 999.
4: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
4: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആറ്റ് ഉമ്മന്നൂർ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്.

കൊല്ലത്തെ കടലിനടിയിലെ രഹസ്യ നഗരത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അടുത്തിടെ കൊല്ലം പോർട്ടിന്റെ പരിസരങ്ങളിലും നടന്ന കടൽ ഖനനങ്ങളിലും ഡ്രഡ്ജിങ്ങിലും കടലിനടിയിൽ നിന്ന് ആയിരക്കണക്കിന് പുരാതന ചൈനീസ് നാണയങ്ങളും ശിലായുഗത്തിലെ ആയുധങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പുരാവസ്തു ഗവേഷകർ വിശ്വസിക്കുന്നത് പഴയ കാലത്തെ വലിയൊരു സമ്പന്ന നഗരം ഇന്ന് കൊല്ലം ബീച്ചിന്റെ കടൽ തീരത്തിനടിയിൽ മുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ്. 13-ാം നൂറ്റാണ്ടിലെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ആഗോള വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ കൊല്ലം. ഈജിപ്തിലെ അലക്സാൻഡ്രിയ, കെയ്റോ,

ചൈനയിലെ ക്വാൻഷൗ, മലേഷ്യയിലെ മലാക്ക എന്നിവയ്ക്കൊപ്പമാണ് അക്കാലത്ത് ലോക ഭൂപടത്തിൽ കൊല്ലത്തെ അടയാളപ്പെടുത്തിയിരുന്നത്. നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന കൊല്ലവർഷം ആരംഭിച്ചത് AD 824 കൊല്ലം നഗരത്തിന്റെ പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. വേണാട് രാജാവായിരുന്ന അയ്യനടികൾ തിരുവടികളുടെ ഭരണകാലത്ത് മാർ സാബോർ എന്ന സിറിയൻ ബിഷപ്പിന്റെ സഹായത്തോടെ കൊല്ലം തുറമുഖം വലിയ രീതിയിൽ നവീകരിക്കപ്പെട്ടു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് അതൊരു പുതിയ യുഗം തന്നെ സ്റ്റാർട്ട് ചെയ്തത്, കൊല്ലം എറ കൊല്ലവർഷം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ ഒരു വർഷം. ചരിത്രം പലപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്താറുണ്ടല്ലേ. നമ്മുടെ കൊല്ലം ബീച്ചിന്റെ അടിത്തട്ടിൽ ഒരു വലിയ രഹസ്യം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ശാസ്ത്രജ്ഞരും ചരിത്രകാരന്മാരും ഒക്കെ പറയുന്നത് പണ്ട് പ്രകൃതിക്ഷോഭത്തിൽ കടലെടുത്തു പോയ ഒരു വലിയ പുരാതന നഗരം ഇന്നും ആ ആഴക്കടലിനടിയിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തിടെ ഇവിടെ നിന്ന് കിട്ടിയ ആയിരക്കണക്കിന് ചൈനീസ് നാണയങ്ങൾ ഇതിന്റെ ഒരു തെളിവാണ് കേട്ടോ. ഒരു കാലത്തെ ഈജിപ്തിലെ കെയ്റോ നഗരത്തോടും ചൈനയോടുമൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തല ഉയർത്തി നിന്ന ഒരേ ഒരു മലയാളം മണ്ണേയുള്ളൂ, അത് നമ്മുടെ കൊല്ലമാണ്. നമ്മൾ ഇന്ന് ജാതകം നോക്കാനും ചിങ്ങമൊന്നിന് പുതുവർഷം ആഘോഷിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ആ കൊല്ലവർഷമുണ്ടല്ലോ, അത് പിറന്നതും ഈ മണ്ണിൽ നിന്നാണ്. അപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കുക, വൈകുന്നേരങ്ങളിൽ നമ്മൾ വെറുതെ കാറ്റുകൊണ്ടിരിക്കുന്ന ആ കൊല്ലം ബീച്ചിന് ഇപ്പോൾ ഒരു പ്രത്യേക ബഹുമാനമൊക്കെ ഉള്ളിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരിക്കുമല്ലേ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്.

സമീപകാലത്ത് അതായത് 2023 തുറന്ന കൊല്ലത്തെ ഏറ്റവും പുതിയതും മനോഹരവുമായ ഒരു വാട്ടർ ഫ്രണ്ട് പാർക്ക് ഉണ്ട്. അതാണ് തങ്കശ്ശേരി ബ്രേക്ക് വാട്ടർ ടൂറിസം പാർക്ക്. 2.5 ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഈ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു വശത്ത് അലതല്ലുന്ന ശക്തമായ കടലും മറുവശത്ത് പുരിമുട്ടികൾ തടഞ്ഞു നിർത്തിയ ശാന്തമായ ശാന്ത സമുദ്രവും ഒരേ സമയം നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടാതെ കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട്, ഓപ്പൺ എയർ തിയേറ്റർ, സൈക്കിൾ ട്രക്കുകൾ, സൂര്യാസ്തമയം കാണാൻ പറ്റിയ വ്യൂ ടവർ എന്നിവയൊക്കെയും ഇവിടെയുണ്ട്. കൊല്ലം ബീച്ചിലെത്തുന്ന സഞ്ചാരികളുടെ ഇന്നത്തെ പ്രധാന ആകർഷണം ഇവിടുത്തെ 10 മീറ്റർ ഉയരമുള്ള കടൽ കന്യകയുടെ ശില്പമാണ്. ആളുകൾക്ക് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും പറ്റിയ ബീച്ചിലെ പ്രധാന സെൽഫി പോയിന്റ് കൂടിയാണ് കേട്ടോ ഇത്. 1967 ഇന്ത്യയുടെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്ത ചരിത്ര പ്രസിദ്ധമായ പാർക്ക് കൂടിയാണിത്. ഇന്ന് അത്യാധുനിക മ്യൂസിക്കൽ ഫൗണ്ടേഷനും നീന്തൽ കുളവും കുട്ടികൾക്കായുള്ള വിനോദ സംവിധാനങ്ങളും ഒക്കെ ഒരു പാർക്കിൽ നവീകരിച്ചിട്ടുണ്ട്. തങ്കശ്ശേരി ഭാഗത്ത് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ബ്രേക്ക് വാട്ടർ ടൂറിസം പാർക്ക്, അവിടെ ചെന്നു കഴിഞ്ഞാൽ നമുക്കൊരു മാജിക് കാണാം. ഒരു ഭാഗത്ത് പാറക്കെട്ടുകളിൽ അടിച്ച് പതറി ഒഴുകുന്ന വന്യമായ കടൽ, മറുഭാഗത്ത് ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ശാന്തമായി കിടക്കുന്ന കടൽ. ശരിക്കും പറഞ്ഞാൽ അവിടെ കാറ്റുകൊണ്ട് നടക്കുന്നത് തന്നെ ഒരു വല്ലാത്ത ഫീലാണ്. വൈകുന്നേരങ്ങളിൽ ഫാമിലിയുമായിട്ട് വന്ന് MG പാർക്കിലെ ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾസ് ഒക്കെ കണ്ട് കുട്ടികളോടൊപ്പം കുറച്ച് സമയമൊക്കെ ചിലവഴിച്ച് കടൽക്കന്യകയോടൊപ്പം ഒരു സെൽഫിയൊക്കെ എടുത്ത് മടങ്ങാൻ സാധിക്കും. അപ്പോൾ എന്തായാലും കൊല്ലത്ത് തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെയായിരുന്നു സഞ്ചാരി എങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നത്. തൽക്കാലത്തേക്ക് സഞ്ചാരിയുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയഫം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ RJ അനുഷ സൈനിങ് ഓഫ്.

0: You are listening to Ashray FM 90 Nadinuppam നാട്ടാർകൂപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: 2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുപിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: Perepadan's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Oxygenil raavum pagalum neendu nilkunna mahalabathinte 100 manikur day and night sale. July 3, 4, 5, 6 theeyathikalil smartphone vaangumbol 600 watt 3 jar mixer grinder with 1 year warranty thigachum saujanyam. Oxygen de ella showroomukalilum raathri 12 mani vare.
4: Oxygen, digital expert.

0: ഒപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം July 10 മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
2: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ. ജൂലൈ 3, 4, 5, 6 തീയതികളിൽ ഹോം ആൻഡ് കിച്ചൺ അപ്ലൈൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ. സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. VBGRAMJI പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന്

0: ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലന്റിലും സന്ദർശനം നടത്തും. വി ബി ജിറാംജി പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതുവിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണി വരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള TB ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750-ൽ അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സമാന്തരപാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂർ

0: ോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗതക്കുരുക്കുണ്ടായത്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ഐഡി പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. വി ബി ജീറാംജി പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യയുൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശു നിലങ്ങളുടെ മാപ്പിംഗ് 1 കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: You are listening to back-to-back songs on Asriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.
1: ശ്രേയ FM90 നാടിനൊപ്പം.

2026 തമിഴ് സൂപ്പർ ഹിറ്റ് മൂവി ബ്ലാസ്റ്റിൽ സ്റ്റൈലിഷ് ആക്ടർ അർജുന്റെ മകളായി എത്തിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായി അഭിനയിച്ച് സിനിമാ പ്രേമികളുടെ കയ്യടി നേടിയ കൊച്ചുമിടുക്കി. കരാട്ടയിൽ ബ്രൗൺ ബെൽറ്റ് സ്വന്തമാക്കി റിയൽ ലൈഫിലും ആക്ഷൻ ഹീറോയിനായി മാറിയ ക്യൂട്ട് താരം ശിവകാമി എത്തുന്നു റെഡ് കാർപെറ്റിൽ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Good evening. Welcome to Red Carpet with me, RJ Anamika. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. 2026 റിലീസ് ചെയ്ത തിയേറ്ററുകളിൽ വലിയ ഓളം ഉണ്ടാക്കിയിട്ടുള്ള തമിഴ് സിനിമ ബ്ലാസ്റ്റ് കണ്ടവരാരും അതിലെ പ്രീതിയെ മറക്കാനായിട്ടിടയില്ല. ആക്ഷൻ ഹീറോ അർജുന്റെ മകളായിട്ട് തിളങ്ങിയ പ്രീതിയുടെ കുട്ടിക്കാലം അതിമനോഹരമായിട്ട് സ്ക്രീനിലെത്തിച്ച ശിവകാമി എന്ന് കൊച്ചുമിടുക്കിയാണ് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ശിവകാമി, വെൽക്കം ടു ദി ഷോ.
2: താങ്ക് യു.
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖായിട്ടിരിക്കുന്നോ?
2: സുഖം തന്നെ.
1: ചായയൊക്കെ കുടിച്ചോ?
2: കുടിച്ചു.
1: കുടിച്ചു റെഡി ആയിട്ടിരിക്കുവാണല്ലേ. ഓക്കെ. ഞാൻ റീസെന്റ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു സിനിമയായിരുന്നു ബ്ലാസ്റ്റ്. തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുള്ള സിനിമയായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു അടിപൊളി പടമാണ്, തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ തന്നെ പോയി തിയേറ്ററിൽ പോയി കണ്ട മൂവിയായിരുന്നു. അതിനകത്ത് എല്ലാവരുടെയും പെർഫോമൻസ് അതിഗംഭീരമായിരുന്നു. നമ്മുടെ അർജുൻ സാറിൻ്റെ ആണെങ്കിലും അഭിരാമി മാമിൻ്റെ ആണെങ്കിലും പ്രീതിയുടെ ആണെങ്കിലും പ്രീതിയുടെ കുട്ടിക്കാലം അഭിനയിച്ച മോളുടെ പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു ബ്ലാസ്റ്റ് എന്ന മൂവിയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത്?
2: ഞാൻ 6 വയസ്സ് തൊട്ട് ഇവിടെ നോക്കൗട്ട് കരാട്ടെ ക്ലബ് എന്ന് പറഞ്ഞൊരു ക്ലബിൽ കരാട്ടെ പഠിച്ചിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ.
2: അപ്പോ സെൻസൈ ഇൻസ്റ്റയില് വീഡിയോ എടുത്തിടുമ്പോ ഡയറക്ടർ സാറ് വിളിച്ചതാണ്.
1: അങ്ങനെയാണ് എത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ?
2: അതെ.
1: ഇപ്പൊ 4 വർഷം ആയല്ലോ കരാട്ടെ പഠിക്കാനായിട്ട് തുടങ്ങിയിട്ട്.
2: ഇപ്പൊ
1: ഏതിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്? കത്തയിലാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലേ? ഇപ്പോ ഈ സിനിമയൊക്കെ കണ്ടിറങ്ങിയ ശേഷം ഫ്രണ്ട്സിന്റെ റിയാക്ഷൻസ് ഒക്കെ എന്തായിരുന്നു?
2: ഫ്രണ്ട്സ് അടിപൊളിയാന്നൊക്കെ പറഞ്ഞു.
1: എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? എല്ലാവരും കണ്ടായിരുന്നോ തിയേറ്ററിൽ പോയിട്ട് സിനിമ?
2: കൊറേ ആൾക്കാർ കണ്ടു.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: വേൾഡ് കപ്പിനോടനുബന്ധിച്ച് ആസ്ട്രിയ FM90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

ഹോണസ്റ്റിലൂടെ 23rd ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബോർഡ് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആസ്ട്രിയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രേലിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റ്, കോസ്മെറ്റോളജി തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.
5: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
6: ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പോ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ബ്ലാസ്റ്റ് എന്ന മൂവിയിലൂടെ നമ്മുടെ അർജുൻ സാറിന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ള ശിവകാമിയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ അർജുൻ സാറിന്റെ കൂടെയുള്ള സീനാണല്ലോ മോളുടെ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നത്. സാറുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ചെയ്യാനൊക്കെ പറ്റി, കമ്പനി ആയിരുന്നു അല്ലേ. ഇപ്പോ നമ്മള് ബ്ലാസ്റ്റ് മൂവി നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള ഒരു മൂവിയാണ്. ബിക്കോസ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു പുതുമുഖ സംവിധായകനാണ്, മലയാളീസ് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. സോ ഈ ഒരു ബ്ലാസ്റ്റ് എന്ന സിനിമയിലേക്കുള്ള കാസ്റ്റിംഗ് എങ്ങനെയായിരുന്നു?
2: അത് സെൻസേനായിരുന്നു കോണ്ടാക്ട് ചെയ്തത്.
1: ഓക്കെ,
2: അപ്പോ സെൻസേ ഇങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര ഷോക്കായി
1: പോയി.
2: പോവാന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെയായിരുന്നു
1: എത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ.
2: അതെ.
1: ഷൂട്ടിംഗ് സെറ്റിൽ ആദ്യത്തെ ദിവസം ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു ഫസ്റ്റ് ദിവസം ചെയ്യിപ്പിച്ചിട്ടുള്ള കാര്യം, എന്തൊക്കെയായിരുന്നു?
2: അത് ഞാനവിടെ ഹോട്ടലിൽ നടക്കുന്ന അടി കണ്ടിരിക്കുന്ന ഇതായിരുന്നു.
1: ഓക്കെ,
2: നിൽക്കുന്ന ഒരു ഷോട്ടായിരുന്നു.
1: അത് പേടിയുണ്ടായിരുന്നു അഭിനയിക്കാനായിട്ട്? ഫസ്റ്റ് ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയില്, അപ്പോ ഈ ഒരു ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പേടിയുണ്ടായിരുന്നു മനസ്സിലൊക്കെ? പേടിയുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ 5-ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ?
2: അതെ.
1: എങ്ങനെയാണ് ഈ ക്ലാസ്സും ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തോണ്ട് പോകുന്നത്?
2: ഞാൻ 4-ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് ഈ സിനിമ വന്നത്.
1: ഓക്കെ,
2: പഠിത്തമൊക്കെ കുഴപ്പമില്ലാണ്ട് പോയി.
1: അടിപൊളിയായിട്ട് പോകുന്നു?
2: അതെ. ഷൂട്ടിംഗ് ദിവസം ഓരോ മാസത്തില് 2-3 ദിവസമായിരിക്കും. അപ്പോ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ പഠിക്കും, സ്കൂളിലും ആയിട്ടൊക്കെ ക്ലാസ് ഒക്കെ കേട്ട് പഠിക്കും.

0: ഒപ്പം
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ
2: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ 600 വാട്ട് 3 ജാർ മിക്സർ ഗ്രൈൻഡർ വിത്ത് 1 ഇയർ വാറന്റി തികച്ചും സൗജന്യം. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.
4: ഓക്സിജൻ. That is a flex button.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ബ്ലാസ്റ്റ് എന്ന തമിഴ് മൂവി ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സിനിമയിൽ അർജുൻ സാറിന്റെ മകളായിട്ട് എത്തിയിട്ടുള്ള പ്രീതിയുടെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടുള്ള ശിവകാമിയാണ് ഇന്നത്തെ എന്റെ ഷോയില് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോ ഒരു ബ്ലാസ്റ്റ് എന്ന സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം സ്കൂളിലൊക്കെ എത്തിയപ്പോ ഒരു കുട്ടി സെലിബ്രിറ്റി ആയല്ലോ. അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സിനിമ കണ്ടായിരുന്നു അവര്?
2: ഫ്രണ്ട്സ് ഒക്കെ കണ്ടായിരുന്നു, അവർക്കൊക്കെ ഇഷ്ടായി. പിന്നെ ഫ്രണ്ട്സ് ആയിട്ട് ഇതിനെ പറ്റി അങ്ങനെ
1: സംസാരിക്കാറൊന്നും ഇല്ല.
2: ഇല്ല, ഇടയ്ക്ക് ഒന്ന് വെറുതെ പറയും.
1: ഓക്കെ, ഇപ്പോ അഭിനയിക്കാനായിട്ട് പോകുന്നു, ഈ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോ ടീച്ചർമാരുടെ ഒരു സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു?
2: ടീച്ചറൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരും സ്കൂളിൽ നിന്നൊക്കെ ലീവ് ഉണ്ടെന്ന് ക്ലാസ്സൊക്കെ ഒന്നുകൂടെ വേണേ പറഞ്ഞൊക്കെ തരും.
1: പറഞ്ഞൊക്കെ തരും. സ്കൂളിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആരാ?
2: അങ്ങനെ
1: ചോദിച്ചാല്
2: ബെസ്റ്റ് ഫ്രണ്ട് എന്റെ എല്ലാരും
1: എല്ലാരും ഫ്രണ്ട്സ് ആണ്. അപ്പൊ എല്ലാവരും മിസ് ചെയ്തു ഈ ഒരു ഷൂട്ടിങ്ങിന് പോയ സമയത്ത്?
2: ചെയ്തു എന്നാണ് പറഞ്ഞത്.
1: ഓക്കെ, ചെന്നൈയിൽ അല്ലായിരുന്നോ സിനിമയുടെ ഷൂട്ടിംഗ് വന്നിട്ടുണ്ടായിരുന്നത്? എത്ര ദിവസം ഉണ്ടായിരുന്നു?
2: ചെന്നൈയിൽ വെച്ചായിരുന്നു ഷൂട്ടിംഗ്. പിന്നെ മാസം ഒന്ന് രണ്ട് ഒരാഴ്ച അങ്ങനെയായിരുന്നു. മുഴുവൻ 10 ദിവസം
1: ഉണ്ടായിരുന്നു. മാസങ്ങളിലായിരുന്നു ഷൂട്ടിംഗ് നടന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ബ്ലാസ്റ്റ് എന്ന മൂവിയിലൂടെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ഏറി കൂടിയിട്ടുള്ള ശിവകാമിയാണ് റെഡ് കാർപെറ്റിൽ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ഇനിയും ഒരുപാടധികം സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ചോദിക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ് റെഡ് കാർപെറ്റിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം, ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ബ്ലാസ്റ്റ് എന്ന മൂവിയിലൂടെ നമ്മുടെ അർജുൻ സാറിന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ള ശിവകാമിയാണ് കേട്ടോ. ഫസ്റ്റ് ഡേ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സിനിമയിലെ എല്ലാവരെയും കണ്ടിട്ടുണ്ടായിരുന്നു. അഭിരാമി മാമിനെ കണ്ടിട്ടുണ്ടായിരുന്നു, പ്രീതിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു.
2: അഭിരാമി മാമിനെയും അർജുൻ സാറിനെയും കണ്ടു. പ്രീതി മാമിനെ കണ്ടായിരുന്നു, ആരും കണ്ടില്ലായിരുന്നു.
1: സംസാരിച്ചു വന്നിട്ട് എല്ലാവരോടും സംസാരിച്ചു. ഓക്കെ, ഇപ്പൊ നമ്മള് നോർമലി നമ്മുടെ ദിവസങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മള് സ്കൂളിൽ പോകുന്നു. ഇപ്പോ നമ്മുടെ ശിവകാമിയുടെ ഒരു ഡെയിലി ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കൂളിൽ പോകുന്നു, കരാട്ടെ ക്ലാസ്സിൽ പോകുന്നു, അങ്ങനെയായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ വന്നതിന് ശേഷം ലൈഫ് അങ്ങോട്ട് കംപ്ലീറ്റ്ലി മാറുകയാണ്. നമ്മൾ ലൊക്കേഷനിൽ ആദ്യമായിട്ട് പോകുമ്പോൾ മനസ്സിൽ ഒരുപാട് ടെൻഷൻസ് കാണും. നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുമോ, അവരൊക്കെ എന്തെങ്കിലും വിചാരിക്കോ, അത്രയും വലിയ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുമ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു പേടി വരും. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പേടിയോ ടെൻഷൻസോ ഉണ്ടായിരുന്നോ ശിവകാമിക്ക്?
2: ഉണ്ടായിരുന്നു, പക്ഷെ എന്തായാലും ചെയ്യണം.
1: സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെയാ പഠിച്ചത്? കാണാതെ പഠിച്ചോ?
2: ആ, സ്ക്രിപ്റ്റ് അവര് നേരത്തെ അയച്ചുതരും, അത് കാണാണ്ട് പഠിക്കും.
1: എത്ര നേരം എടുത്തു സ്ക്രിപ്റ്റ് കാണാതെ പഠിക്കാനായിട്ട്?
2: ഒന്ന് രണ്ട് ദിവസം.
1: ഒന്ന് രണ്ട് ദിവസം എടുത്തുള്ളൂ? ആ ദിവസം കൊണ്ട് അടിപൊളിയായിട്ട് പഠിച്ചു അല്ലേ? ഓക്കെ, ഇപ്പോ സിനിമയില് അർജുൻ സാറിന്റെ കൂടെ കോംബോ ചെയ്തിട്ടുണ്ടല്ലോ, സോ അത് ചെയ്യുന്ന സമയത്ത് അർജുൻ സാർ എന്തെങ്കിലും തരത്തിലുള്ള സജഷൻസോ ഒപ്പീനിയൻസോ പറയാറുണ്ടായിരുന്നോ? കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് അവിടെ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നോ?
2: അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല.
1: അങ്ങനെയൊന്നും പറഞ്ഞില്ല, മോള് ബെസ്റ്റ് ആയിട്ട് ചെയ്തു അല്ലേ?

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
2: ഫിഫ വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
1: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM 90 ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ബ്ലാസ്റ്റ് എന്ന തമിഴ് മൂവി ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സിനിമയിൽ അർജുൻ സാറിന്റെ മകളായിട്ട് എത്തിയിട്ടുള്ള പ്രീതിയുടെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടുള്ള ശിവകാമിയാണ് ഇന്നത്തെ എന്റെ ഷോയില് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോ ശിവകാമി ഈ ബ്ലാസ്റ്റിലെ സിനിമയിൽ കാണുന്ന പോലെ ആരെങ്കിലും നമ്മളെ ആക്രമിക്കാനായിട്ട് വരികയാണെങ്കിൽ, അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ തന്നെ അവരെയൊക്കെ തകർത്തെറിയോ?
2: തകർത്തെറിയല്ലേ,
1: മാക്സിമം നോക്കും. ഓക്കെ, ഇപ്പോ കരാട്ടെ പഠിക്കുന്നില്ലേ, എപ്പോ തൊട്ടായിരുന്നു ഈ ഒരു കരാട്ടെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്?
2: എന്റെ അമ്മയായിരുന്നു, പിന്നെ എന്റെ അമ്മേന്റെ ചേച്ചിന്റെ മോൻ ഇങ്ങനെ കരാട്ടെ പഠിക്കുമ്പോ എനിക്ക് അത് കണ്ടിട്ടായിരുന്നു ആഗ്രഹം തോന്നിയത്.
1: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അവരായിരുന്നു അല്ലേ?
2: അമ്മയും അച്ഛനും ഒക്കെ ആയിരുന്നു.
1: ഓക്കെ, ഇനി എത്ര നാൾ കൂടി പഠിക്കണം?
2: ഇനിയും മുമ്പോട്ട് കൊണ്ടോ?
1: മുമ്പോട്ട് കൊണ്ടുപോകും. ഓക്കെ, ഒരു കരാട്ടെ ടീച്ചർ ആവണം എന്നാണോ ആഗ്രഹം ഭാവിയില്?
2: കരാട്ടെ ടീച്ചർ ആവണമെന്നുണ്ട്.
1: ആണെന്നുണ്ട്. പിന്നെ വേറെ എന്തെങ്കിലും അംബീഷൻസ് ഉണ്ടോ മനസ്സിൽ?
2: ഒരു ടീച്ചർ ഇങ്ങനെ.
1: ജസ്റ്റ് ഒരു ടീച്ചർ അല്ലേ. ഓക്കെ, ഇപ്പോ ഭാവിയിലെ ആക്ഷൻ ഹീറോ മൂവീസ് ഒക്കെ ചെയ്യാനായിട്ടാണോ, അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഹീറോയിനായിട്ട് അഭിനയിക്കാനായിട്ടാണോ കൂടുതൽ ഇഷ്ടം?
2: അവസരങ്ങൾ കിട്ടിയാ ചെയ്യും.
1: അവസരങ്ങൾ കിട്ടിയാ ചെയ്യും അല്ലേ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
2: ഓക്സിജനിൽ രാവും പകലും നീണ്ടു നിൽക്കുന്ന മഹാലാഭത്തിന്റെ 100 മണിക്കൂർ ഡേ ആൻഡ് നൈറ്റ് സെയിൽ ജൂലൈ 3, 4, 5, 6 തീയതികളിൽ. ഹോം ആൻഡ് കിച്ചൺ അപ്ലയൻസസുകൾക്ക് വമ്പൻ ഓഫറുകൾ, സമയം പരിമിതം. ഓഫറുകൾ അതിലും സ്പെഷ്യൽ. ഓക്സിജന്റെ എല്ലാ ഷോറൂമുകളിലും രാത്രി 12 മണി വരെ.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ബ്ലാസ്റ്റ് എന്ന മൂവിയിലൂടെ നമ്മുടെ അർജുൻ സാറിന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ള ശിവകാമിയാണ് കേട്ടോ. ഇപ്പൊ നമ്മുടെ വേറെ ഏതൊക്കെ സിനിമകളിലാണ് അഭിനയിച്ചിട്ടുള്ളത്? എന്തെങ്കിലും ചാൻസുകൾ വന്നിട്ടുണ്ടോ ഇപ്പൊ നിലവില്?
2: ഒരു മലയാളം സിനിമയിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്.
1: ഓക്കെ, ഇത് സിനിമ വല്ല ഓക്കെ, നമ്മുടെ ജഗതി സാറിന്റെ സിനിമ അല്ലേ?
2: അതെ.
1: റിലീസ് ആയിട്ടില്ല, ചെറിയൊരു റോള് ചെയ്തിട്ടുണ്ട്. ആ ഒരു സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു?
2: അച്ഛന്റെ അനിയത്തിന്റെ ഒരു ഫ്രണ്ട് ആ സിനിമന്റെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു, അപ്പോ അതിലൂടെ അങ്ങനെ കിട്ടിയതാണ്.
1: അങ്ങനെ കിട്ടിയതാണ്. ഇപ്പൊ പുതിയ എന്തെങ്കിലും ഓഫേഴ്സ് വന്നിട്ടുണ്ടോ?
2: കുറച്ചാൾക്കാര് വിളിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആയിട്ടില്ല.
1: പഠിത്തം കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ടാണോ ഇപ്പോ മനസ്സിലുള്ളത്?
2: പഠിത്തം ഫോക്കസ് ചെയ്യുന്നുണ്ട്, ഇപ്പൊ അവസരങ്ങൾ കിട്ടിയാല്
1: തീർച്ചയായിട്ടും. പഠിത്തം തന്നെ ഫോക്കസ് ചെയ്യും. ഇപ്പൊ സിനിമയിലേക്ക് അഭിനയിക്കണം എന്ന ആഗ്രഹമൊക്കെ ആർക്കായിരുന്നു കൂടുതലുണ്ടായിരുന്നത്? അച്ഛനായിരുന്നു അമ്മയ്ക്കായിരുന്നു?
2: അങ്ങനത്തെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു.
1: അങ്ങനത്തെ ആഗ്രഹമൊന്നും ഇല്ലായിരുന്നു, വന്നു അവസരം വന്നു ചെയ്തു അല്ലേ. ഇപ്പൊ ബ്ലാസ്റ്റിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിലൊക്കെ ഒഴിവ് സമയങ്ങളിലൊക്കെ ശിവകാമി എന്താ ചെയ്യാറുള്ളത് പൊതുവെ?
2: ഒഴിവ് സമയങ്ങളില് അടുത്ത ഡയലോഗ് എന്താ അത് പഠിക്കും.
1: ബ്ലാസ്റ്റ് എന്ന മൂവിയിലൂടെ നമ്മുടെ ഒക്കെ മനസ്സിൽ കയറി കൂടിയിട്ടുള്ള ശിവകാമിയാണ് റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ഉള്ളത്. അപ്പൊ ഇനിയും ഒരുപാടധികം സിനിമാ വിശേഷങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ചോദിക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ് റെഡ് കാർപ്പറ്റിൽ.

0: പ്രെഡിക്ട് ചെയ്യാം, കൈ നിറയെ ക്യാഷ് പ്രൈസുകൾ നേടാം.
1: ോടനുബന്ധിച്ച് ആസ്ട്രിയ എഫ്എം 90 റെവോക്സ് പ്രൊഫഷണൽ അക്കാദമിയും നിങ്ങൾക്കായി ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.

മിസ്റ്റിലൂടെ 23-ാമത് ഫിഫ വേൾഡ് കപ്പ് വിജയികളാകുന്ന ടീമിനെ കൃത്യമായിട്ട് പ്രെഡിക്ട് ചെയ്യുന്ന വിജയിക്കാൻ റബോസ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000 രൂപയും റണ്ണറപ്പാകുന്ന ടീമിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 5,000 രൂപയും ഗോൾഡൻ ബൂട്ട് നേടുന്ന പ്ലെയറിനെ പ്രെഡിക്ട് ചെയ്യുന്ന വ്യക്തിക്ക് 3,000 രൂപ ക്യാഷ് പ്രൈസും ലഭിക്കുന്നതായിരിക്കും. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. കോൺടെസ്റ്റിന്റെ വിവരങ്ങൾ പറയുന്ന ആശ്രയ FM90 ഇൻസ്റ്റഗ്രാം പേജിലെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വിജയികളെ കമന്റ് ചെയ്യാം. ഏറ്റവും കൂടുതൽ ലൈക്സ് ലഭിക്കുന്ന കമന്റ് ചെയ്ത ഭാഗ്യശാലിക്ക് മേൽ പറഞ്ഞ ആകർഷകമായ ക്യാഷ് പ്രൈസുകൾ സ്വന്തമാക്കാം.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ബ്ലാസ്റ്റ് എന്ന തമിഴ് മൂവി ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സിനിമയിൽ അർജുൻ സാറിന്റെ മകളായിട്ട് എത്തിയിട്ടുള്ള പ്രീതിയുടെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടുള്ള ശിവകാമിയാണ് ഇന്നത്തെ എന്റെ ഷോയില് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ബ്ലാസ്റ്റിൽ എന്തെങ്കിലും ആ ഒരു സിനിമയുടെ ലൊക്കേഷന്റെ സമയത്ത് എന്തെങ്കിലും രസകരമായിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ, സംഭവം നടന്നിട്ടുണ്ടോ? അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. ഭയങ്കര സ്ട്രിക്ട് ആയിട്ടുള്ള ലൊക്കേഷൻ ആയിരുന്നു അത്.
2: എനിക്ക് തമിഴ് ആയതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു
1: അല്ലേ.
2: അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ട് അങ്ങനെ സംസാരിക്കാനും പറ്റിയിട്ടില്ല.
1: അപ്പൊ മലയാളത്തെക്കാളും കുറച്ചുകൂടി പാടാണ് തമിഴെന്ന് തോന്നിയിട്ടുണ്ടോ ശിവകാമിക്ക്? മോള് തന്നെയായിരുന്നു തമിഴിലെ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും വലിയൊരു ഭാഗ്യം തന്നെയാണ്. കാരണം സ്വന്തം വോയിസിൽ ഡബ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ആണ്? എന്താണ്, ഒന്നും കഴിച്ചില്ലേ വൈകുന്നേരം? ഒന്നും കഴിച്ചില്ലേ? എന്താ കഴിച്ചേ? ചായ കുടിച്ചിട്ട്. ചായ കുടിച്ചതിന്റെ ഒരു എനർജി കാണുന്നില്ലല്ലോ വോയിസിലൊന്നും. സിനിമയിൽ മാത്രമേ എനർജി കാണാൻ പറ്റുള്ളോ?
2: എനിക്ക്
1: നേരിട്ട് ശിവകാമിയെ കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി എനിക്ക് ഫേസ് എക്സ്പ്രഷൻ ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോ സിനിമ റിലീസ് ആയ സമയത്തുണ്ടല്ലോ, ഫസ്റ്റ് ഡേ തന്നെ പോയിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ.
2: പോയിട്ടുണ്ടായിരുന്നു.
1: അപ്പോ ആദ്യമായിട്ട് നമ്മളെ സ്ക്രീനിൽ കാണുകയാണ്, ആ ഒരു മൊമെന്റ് എങ്ങനെയാണ് ശിവകാമി എൻജോയ് ചെയ്തത്? ആദ്യമായിട്ട് വലിയൊരു ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുകയാണ്, നമ്മുടെ ആക്ഷൻ സീൻസ് കാണുകയാണ്. അത് മാത്രമല്ല, സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ടർ അർജുന്റെ മകളായിട്ട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാണ്, ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ശിവകാമി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നേ?
2: ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ഈ കരയൊക്കെ
1: നാണമൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ അല്ലേ. എത്ര ദിവസമായിരുന്നു ഇതിന്റെ ഫുൾ പാക്കപ്പ് കഴിഞ്ഞിട്ട് ഡയറക്ടറൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നോ? അപ്പം പ്രീതിയുടെ കുട്ടിക്കാലമാണ് അഭിനയിക്കാൻ പോകുന്നത് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഡയറക്ടർ?
2: ഹീറോയിന്റെ ചെറുപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? സിബ്ലിംഗ്സ് ഉണ്ടോ?
2: സിബ്ലിംഗ്സ് ആരും ഇല്ല, അമ്മയും അച്ഛനും ഞാനും.
1: ഓക്കെ, ഒറ്റ മോളാണല്ലേ.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Red Carpet. Stay tuned for your favorite celebrity.
1: Welcome back to Red Carpet with me, RJ Anamika. ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ബ്ലാസ്റ്റ് എന്ന മൂവിയിലൂടെ നമ്മുടെ അർജുൻ സാറിന്റെ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ള ശിവകാമിയാണ് കേട്ടോ. ഇപ്പൊ ഒഴിവ് സമയങ്ങളിലൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്താ ശിവകാമി പൊതുവെ ചെയ്യാറുള്ളത്? പാട്ടുകളെ കേൾക്കാനായിട്ട് ഇഷ്ടമാണോ?
2: പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കും.
1: ഓക്കേ, ചിത്രം വരയ്ക്കാറുണ്ട്. സ്കൂളിലൊക്കെ കോമ്പറ്റീഷൻസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
2: ചിത്രം വരേണ്ടതായിട്ട് പങ്കെടുക്കാറില്ല.
1: ഓക്കേ,
2: മോണാക്ട് അങ്ങനത്തെ പങ്കെടുക്കാറുണ്ട്.
1: മോണാക്ട് ഒക്കെ ചെയ്യാറുണ്ട്. എന്തൊക്കെ ആക്ടിവിറ്റീസിലാണ് സ്കൂളിൽ പങ്കെടുക്കാറുള്ളത്? ഡാൻസ് ഉണ്ട്, കുറെ അധികം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ഏതൊക്കെ പങ്കെടുക്കാറുണ്ട്?
2: ഞാൻ ഇംഗ്ലീഷ് പദ്യം, പ്രസംഗം, തമിഴ് പദ്യം, മോണാക്ട്, സംഘഗാനം, അങ്ങനത്തെ കുറച്ച് കുറച്ച്.
1: ഓക്കേ, സംഘഗാനം ഒക്കെ പാടിയിട്ടുണ്ടല്ലേ. അല്ലാതെയുള്ള സിംഗിൾ ആയിട്ട് പാട്ട് പാടാൻ ഇഷ്ടമാണോ ശിവകാമിക്ക്?
2: ഇഷ്ടമാണ്.
1: ഇഷ്ടമാണ്. എന്നാ എനിക്കൊരു പാട്ട് പാടി തരുമോ? രണ്ടുപേര് പാടിയാൽ മതി, ഇഷ്ടമുള്ളൊരു പാട്ട്.

0: മതിയോ?
1: ആഹാ, കൊള്ളാല, നന്നായിട്ട് പാടുന്നുണ്ടല്ലോ.
0: താങ്ക് യു.
1: പാട്ട് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടോ?
0: ചെറിയ താല്പര്യം,
1: ചെറിയ രീതിയിൽ ആഗ്രഹം ഒക്കെ ഉണ്ട്. എന്നിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞു ആഗ്രഹം ഉണ്ട് എന്ന്? പറഞ്ഞോ.
0: പറഞ്ഞു.
1: എന്നിട്ട് എന്ത് പറഞ്ഞു?
0: അവര് നോക്കാം, എവിടെയെങ്കിലും ഒക്കെ നോക്കാം, സമയം കിട്ടുകയാണെങ്കിൽ ചെയ്താന്നൊക്കെ പറഞ്ഞു.
1: ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പൊ ചെണ്ടയൊക്കെ പഠിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. ചെണ്ട ഇപ്പൊ പഠിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ?
0: ഉണ്ട്.
1: എത്ര നാളായി ചെണ്ട പഠിക്കാനായിട്ട് തുടങ്ങിയിട്ട്?
0: ചെണ്ട ഒരു വർഷമൊക്കെ.
1: ഒരു വർഷമായി. അത് പഠിക്കാനായിട്ട് കുറച്ച് പാടാണെന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും ശിവഗാമിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയോ?
0: ഫസ്റ്റ് ഒരു ഇപ്പോ അതില് കൊറേ സാധനം, അപ്പൊ അത് ആദ്യം കാണിച്ചു തരുമ്പോ കുറച്ച് പാടുണ്ടായിരുന്നു, പിന്നെ പിന്നെ അതങ്ങ് റെഡിയായി.
1: പിന്നെ പിന്നെ ഓക്കെ ആയില്ലേ. എവിടെയെങ്കിലും മത്സരങ്ങളിലൊക്കെ പോവാറുണ്ടോ ഇത് പഠിച്ചിട്ട്?
0: ഇല്ല,
1: പോയിട്ടില്ല. അങ്ങനെ പോവാൻ താല്പര്യമില്ലേ?
0: പോവാൻ താല്പര്യമുണ്ട്, പക്ഷെ ഞങ്ങളുടെ സ്കൂളില് ചെണ്ടക്കായിട്ടൊരു മത്സരം.
1: ഓക്കെ, മത്സരമില്ല. അല്ലാതെ പുറത്തൊക്കെ പോകുന്നുണ്ടോ? ഇങ്ങനെ നമ്മള് ഉത്സവങ്ങളിലൊക്കെ ഓരോ പരിപാടി വെക്കുമ്പോ അങ്ങനെയൊക്കെ പോകുന്നുണ്ടോ?
0: ഇല്ല,
1: അങ്ങനെയൊന്നും പോകുന്നില്ല.

0: റെഡ് കാർപെറ്റ്. Stay tuned for your favorite celebrity.
1: Yes, അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം വി ആർ ബാക്ക് ഓൺ റെഡ് കാർപെറ്റ് വിത്ത് മീ ആർ ജെ അനാമിക. ബ്ലാസ്റ്റ് എന്ന തമിഴ് മൂവി ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ ഒരു സിനിമയിൽ അർജുൻ സാറിന്റെ മകളായിട്ട് എത്തിയിട്ടുള്ള പ്രീതിയുടെ കുട്ടിക്കാലം അഭിനയിച്ചിട്ടുള്ള ശിവകാമിയാണ് ഇന്നത്തെ എന്റെ ഷോയില് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോ സിനിമയിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ ആരാ സിനിമയിൽ നോക്കുകയാണെങ്കിൽ?
2: എനിക്ക് മോഹൻലാൽ മമ്മൂട്ടിനെ ഒക്കെ ഇഷ്ടം.
1: ഇഷ്ടമാണ്. നടി നടി ആരാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടി ആരാണ്?
2: പ്രീതിയും
1: മുകുന്ദനാണ്. ഓക്കെ, ഇപ്പോ മലയാള സിനിമയിൽ ഒരുപാട് സിനിമകൾ റിലീസ് ആയിട്ടുണ്ടല്ലോ, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമ ഏതാ ശിവകാമിക്ക്?
2: മലയാളം സിനിമ
1: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഉണ്ടോ?
2: അതിരടി ഇഷ്ടമായി.
1: അതിരടി ഇഷ്ടമായി. ഓക്കെ, പിന്നെ ഏതൊക്കെ സിനിമകളാ?
2: അതിരടി, അതുപോലത്തെ കുറെ സിനിമകൾ.
1: എങ്ങനത്തെ മൂവീസ്? ഇതുപോലെ ആക്ഷൻ കോമഡി അങ്ങനത്തെ മൂവീസ് ആണോ, അല്ലെങ്കിൽ കോമഡി ആയിട്ടുള്ള മൂവീസ് ആണോ, റൊമാൻറ്റിക് ആയിട്ടുള്ള മൂവീസ് കാണാനായിട്ടാണോ ഇഷ്ടം?
2: എനിക്ക് ആക്ഷനും കോമഡിയാണ് കുറച്ചുകൂടി ഇഷ്ടം.
1: കുറച്ചുകൂടി ഇഷ്ടം അല്ലേ. അപ്പൊ ഭാവിയിൽ ആക്ഷൻ സിനിമകൾ വരുവാണെങ്കിൽ കൂടുതൽ കാണും. ഓക്കെ, വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? അച്ഛനും അമ്മയൊക്കെ എന്താ ചെയ്യുന്നേ?
2: അച്ഛൻ ടീച്ചറാണ്, അമ്മ ഹൗസ് വൈഫാണ്.
1: ഓക്കെ, അച്ഛൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണോ ഡാൻസ് ടീച്ചറാണോ?
2: പഠിപ്പിക്കുന്ന ടീച്ചർ.
1: ഏത് സബ്ജക്റ്റാ പഠിപ്പിക്കുന്നേ?
2: അച്ഛൻ ഫിസിക്സ് ആണ്, ദേവത മലപ്പുറം.
1: ഓക്കെ, മലപ്പുറത്താണല്ലേ. പഴക്കൊക്കെ കിട്ടാറുണ്ടോ പഠിക്കുന്ന സമയത്ത്?
2: ഇല്ല,
1: വഴക്കൊന്നും കിട്ടത്തില്ല. നല്ല കൊച്ചാണോ?
2: അച്ഛൻ എങ്ങനെ പൊതുവേ വഴക്ക് പറയില്ല.
1: വഴക്ക് പറയത്തില്ല, ഫ്രണ്ട്ലി ആയിട്ടുള്ള അച്ഛനാണല്ലേ. ഇപ്പോ ബ്ലാസ്റ്റ് എന്ന മൂവി റിലീസ് ആയതിനു ശേഷം അഭിനയമൊക്കെ കണ്ടതിന് ശേഷം ഡയറക്ടർ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ, കോൾ ചെയ്തിട്ടുണ്ടായിരുന്നോ ശിവകാമിയുടെ ആ ഒരു ആക്ടിങ് സ്കില്ലിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ?
2: ഡയറക്ടർ അടിപൊളിയാണ്, പിന്നെ ഡയറക്ടർ സന്തോഷമാണ്, ഇത്രയും സക്സസ്ഫുൾ ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു ഡയറക്ടർ സാർ.
1: അവർക്കെല്ലാം ഹാപ്പിയാണ്, കാരണം ആദ്യമായിട്ട് സംവിധാനം ചെയ്തൊരു സിനിമ ഹിറ്റ് ആവുന്നു അല്ലെ, ആദ്യമായിട്ട് അഭിനയിച്ചൊരു സിനിമ ഹിറ്റ് ആവുന്നു, അതിൽ പരം സന്തോഷം എന്താണ് ഉള്ളതല്ലേ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയണം.
2: ഓക്കെ,
1: ഷൂട്ടിംഗ് സെറ്റ് ആണോ സ്കൂൾ ആണോ?
2: ഷൂട്ടിംഗ് സെറ്റ്.
1: ഷൂട്ടിംഗ് സെറ്റ്. ഓക്കെ, കരാട്ടെ ഓർ അഭിനയം?
2: കരാട്ടെ.
1: ചോക്ലേറ്റ് ഓർ ഐസ്ക്രീം? ഐസ്ക്രീം. ഇഷ്ടമാണോ ഐസ്ക്രീം? ഭയങ്കര ഇഷ്ടമാണോ?
2: ഇഷ്ടമാണ്.
1: ഇഷ്ടാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവർ ഏതാ?
2: സ്പാനിഷ് ഡിലൈറ്റ്.
1: ഓക്കെ, അടുത്ത ചോദ്യം ചോദിക്കട്ടെ, ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോ പേടിയാണോ എക്സൈറ്റ്മെന്റ് ആണോ?
2: രണ്ടും ഒരുമിച്ചാണ്.
1: എന്നാലും ഒരു പൊടിക്ക് കൂടുതൽ ഏതായിരിക്കും?
2: പേടിയാണ്.
1: ഓക്കെ, ഹോംവർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമാണോ?
2: ചെയ്യണമല്ലോ,
1: അല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോ ടീച്ചർ വഴക്ക് പറയാം അല്ലേ. ഓക്കെ, നമ്മുടെ അർജുൻ സാറ് സീരിയസ് ആണോ കുറച്ച് കോമഡി ഒക്കെ പറയുന്ന ആളാണോ?
2: സ്വീറ്റ് ആണ്.
1: സ്വീറ്റ് ആണ്. ഓക്കെ, ഭാവിയിൽ അഭിനയിക്കാനായിട്ട് കൂടുതൽ ഇഷ്ടം മലയാളം സിനിമ ഓർ തമിഴ് സിനിമ?
2: കിട്ടുന്നത്
1: അഭിനയിക്കും. എന്നാലും കുറച്ചുകൂടെ ഒരു ഇഷ്ടം മലയാള സിനിമയിൽ അഭിനയിക്കാനാണോ, അല്ലെങ്കിൽ തമിഴ് സിനിമയിൽ അഭിനയിക്കാനാണോ? അങ്ങനെയൊന്നുമില്ല. ഓക്കെ, ബ്ലാസ്റ്റ് എന്ന സിനിമ ശിവകാമിക്ക് എന്താണ്? അടിപൊളിയാണോ അല്ലെങ്കിൽ മാസാണോ, എന്താണ് ശിവകാമിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്നത് എന്താ?
2: അടിപൊളിയാണ്.
1: പൊളിയാണ്. ഓക്കെ, അപ്പോൾ ശിവകാമി, നമ്മുടെ ഈ ഒരു റെഡ് കാർപെറ്റ് എന്ന ഷോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ഷോയിലൂടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ശിവകാമി നമ്മളോട് ഷെയർ ചെയ്തു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ച മോൾക്ക് ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് സാധിക്കട്ടെ. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫുട്ബോൾ പ്രേമികൾക്കായി ആശ്രയ FM 90 ഒരുക്കുന്നു ഫിഫ ചാമ്പ്യൻസ് മെഗാ പ്രെഡിക്ഷൻ കോൺടെസ്റ്റ്.
1: വേൾഡ് കപ്പ് വിജയികളെ ശരിയായി പ്രെഡിക്ട് ചെയ്യുന്ന വിജയികൾക്ക് റവോക്സ് പ്രൊഫഷണൽ അക്കാദമി നൽകുന്ന 10,000, 5,000, 3,000 രൂപയുടെ ക്യാഷ് പ്രൈസുകൾ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ആശ്രയ FM90യുടെ ഇൻസ്റ്റാഗ്രാം പേജ് സന്ദർശിക്കുക. Yeah.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇജോ എന്നൊരു കഥാപാത്രമുണ്ട് ഈ സിനിമയിൽ. മുഴുവൻ പേര് ഇമ്മാനുവൽ ജോൺ എന്നാണ്. സുനിൽ എന്ന പുതിയ നടനാണ് ഇജോ ആയി വരുന്നത്. ഇജോയും അച്ചുവുമായുള്ള സൗഹൃദത്തിന്റെ വളർച്ച ഒരു ഗാനത്തിലൂടെയാണ് കാണിക്കുന്നത്. പ്രണയത്തിനും സൗഹൃദത്തിനും ഇടയ്ക്കുള്ള നേർത്ത അതിർവരമ്പിലൂടെയാണ് ഈ ഗാനത്തിന്റെ യാത്ര. അതിസൂക്ഷ്മമായാണ് രാജസാർ ഇതിന് സംഗീതമൊരുക്കിയത്. ഈണത്തോടൊപ്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ അറിയാതെ കടന്നുവരുന്ന വാക്കുകളും ഭാവവും നിങ്ങൾക്കിതിൽ കേൾക്കാം.

ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Так, так, так.